തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ തങ്ങളുടെ വിവാദരകത്തിൽ തകർ ത

നദീൻ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള വരിശകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടക സംഗീതത്തിന്റെ താള വൈവിധ്യങ്ങൾ, സപ്തതാളങ്ങളെ കുറിച്ച് പഠിക്കുന്ന അലങ്കാരങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. കർണാടക സംഗീതത്തിൽ 7 താളങ്ങളാണുള്ളത്: ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചെമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം എന്നിങ്ങനെ 7 താളങ്ങളുണ്ട്. അംഗങ്ങൾ മാറുന്നതനുസരിച്ചാണ് താളങ്ങൾ മാറുന്നത്. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ താളത്തിന് നമ്മൾ താളമിടാൻ ഉപയോഗിക്കുന്ന പ്രവൃത്തികൾ. അത് 3 തരത്തിലുണ്ട്: ലഘു, ദ്രുതം, അനുദ്രുതം എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട 3 അംഗങ്ങൾ. ലഘു എന്ന് പറഞ്ഞാൽ അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയാണ് ലഘു. ഒരു അടി മാത്രമാണെങ്കിൽ അനുദ്രുതം, അടിച്ച് വീശുന്ന പ്രക്രിയയ്ക്ക് ദ്രുതം എന്നും പറയുന്നു. ലഘു അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് 5 തരത്തിൽ നമുക്കുണ്ട്. ഒരടിക്ക് ശേഷം 2 വിരലെണ്ണുകയാണെങ്കിൽ ടോട്ടൽ 3 എണ്ണമാകും. അപ്പോൾ അതിന് തിസ്രജാതി എന്ന് പറയും. ഒരടിക്ക് ശേഷം 3 വിരലെണ്ണുകയാണെങ്കിൽ മൊത്തം 4 എണ്ണമാവും, അതിന് ചതുരശ്ര ജാതി എന്നും. ഒരടിക്ക് ശേഷം 4 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 5 ആകും, അടി ഉൾപ്പെടെ 5 ആകും, അപ്പോൾ ഖണ്ഡജാതി. ഒരടിക്ക് ശേഷം 6 വിരലെണ്ണുമ്പോൾ മൊത്തം 7 എണ്ണമാവും, അതിന് മിശ്രജാതി. ഒരടിക്ക് ശേഷം 8 വിരലെണ്ണുമ്പോൾ അത് ടോട്ടൽ 9 സങ്കീർണ ജാതി. ഇങ്ങനെ 5 ജാതികളുണ്ട്: തിസ്രം, ചതുരശ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. ഈ 5 എണ്ണമാണ് ലഘു. അടുത്തത് ദ്രുതം എന്ന് പറഞ്ഞാൽ ഒരു അടിയും വീശും, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. 2 അക്ഷരമാണ് ഒരു ദ്രുതത്തിനുള്ളത്. ഒരു അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരടി മാത്രം, അതിന് 1 അക്ഷരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചെമ്പതാളം, ത്രിപുടതാളം, ഇത്തരത്തിൽ 5 അലങ്കാരങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അടതാളവും ഏകതാളവും. അടതാളത്തിന്റെ അംഗങ്ങൾ ലഘു,

രണ്ട് ലഘുവും രണ്ട് ദ്രുതവും. ലഘു ഖണ്ഡജാതിയാണ്, അതായത് ഒരടി അടിച്ചതിന് ശേഷം നാല് വിരലെണ്ണും. അത്തരത്തിൽ രണ്ടു പ്രാവശ്യം ലഘുവും രണ്ടു പ്രാവശ്യം ദ്രുതവും ഇടുമ്പോൾ അടതാളമാവും. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ പഠനത്തിനായി എത്തിയിരിക്കുന്നത് പുനലൂരിലുള്ള ജെറുഷ, കങ്ങരപ്പടിയിലുള്ള അന്നാമറിയ, ഇരമല്ലൂരുള്ള ആഗി, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കടവന്തറിലുള്ള ഗായത്രി എന്നിവരാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം.

0: അടുത്തത് നാലാം കാലം പാടുമ്പോ
1: സരിഗ സരിഗമ രിഗമ രിഗമ പ പ
0: ഇത്തരത്തില് പാടും. അടതാളം നാലാം കാലം പാടാൻ നമുക്ക് ഇപ്പോൾ ലേശം ബുദ്ധിമുട്ടുണ്ട്, കാരണം താളത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പിന്നീട് നാലാം കാലം പാടാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അലങ്കാരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഏകതാളം. ഏകതാളം എന്ന് പറഞ്ഞാൽ ഒരു ലഘു മാത്രമേയുള്ളൂ, ചതുരശ്ര ജാതി ലഘുവാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരടി കഴിഞ്ഞ് മൂന്ന് വിരലെണ്ണുക.

ഇതോടുകൂടി നമുക്ക് സപ്തതാള അലങ്കാരങ്ങളുടെ പഠനം അവസാനിച്ചു. ശാസ്ത്രീയ സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളുടെ ഒരു ഘട്ടം നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള വരിശകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അലങ്കാരങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇത്രയും നാൾ നമ്മൾ പാടിയത് മായാമാളവഗോള രാഗത്തിലുള്ള രാഗത്തിലായിരുന്നു വരിശകൾ പാടിയത്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ രാഗം മാറി ഗീതങ്ങളിലേക്ക് കടക്കും. അടുത്ത ക്ലാസ് മുതൽ സാഹിത്യങ്ങൾ കൂടി വരുന്ന പ്രാരംഭ പാഠം, ആ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കും. നമ്മൾ സാധാരണയായി പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പഠിച്ച ആദ്യം മുതൽ സരള വരിശകൾ മുതൽ അലങ്കാരം വരെയുള്ള വരിശകളാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്വരസ്ഥാനങ്ങളും താളങ്ങളും നമുക്ക് നമ്മുടെ തൊണ്ടയിലും കയ്യിലും ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗീതത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.

0: സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: ചന്ദ്രോത്സവം. ബാല്യത്തിന്റെ കുസൃതി കണ്ണുകളിലൂടെ എപ്പോഴോ നോക്കിയപ്പോൾ കളിക്കൂട്ടുകാരിയോട് തോന്നിയ ഒരിഷ്ടം. കാരണങ്ങളൊന്നുമില്ലാതെ, പ്രണയലേഖനങ്ങൾ എഴുതാതെ, വഴിയിൽ തടഞ്ഞു നിർത്താതെ, ബന്ധങ്ങളൊന്നും സങ്കല്പിക്കാതെ മനസ്സിൽ കൂട്ടിക്കിഴിച്ചു കിട്ടിയ ഇഷ്ടത്തിന്റെ നേരുത്തരം. ആരെയും കാണിക്കാത്ത അവളുടെ മനസ്സിലും കോറിയിട്ടിരിക്കുന്നത് തന്നോടുള്ള ഇഷ്ടത്തിന്റെ ലിപികളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ ജീവിതത്തോട് തോന്നുന്ന വല്ലാത്തൊരിഷ്ടമുണ്ട്. രസമാണ്. എപ്പോഴൊക്കെയോ ഉള്ളിൽ മുട്ടിട്ട് പിന്നീടെപ്പോഴോ പൊട്ടിപ്പോയ കുട്ടിപ്രണയങ്ങളെ വെറുതെ ഓർത്തിരിക്കാൻ. പക്ഷെ ചിലരിൽ മാത്രം ആ പ്രണയങ്ങളും അവരുടെ കൂടെ വളരും. പിരിയാൻ പറ്റാത്തത്ര ആഴത്തിൽ ഇഷ്ടപ്പെട്ടു പോകും. ഇഷ്ടങ്ങളെല്ലാം നഷ്ടങ്ങളായി എന്ന് മനസ്സിലാക്കാൻ ഒരു ജീവിതം വേണ്ടിവരുമായിരിക്കാം. ചിറക്കൽ ശ്രീഹരിക്ക് ഇന്ന് നഷ്ടങ്ങളുടെ ദിവസമാണ്. ജീവന തുല്യം അയാൾ സ്നേഹിച്ച അയാളുടെ കാമുകി ഇന്ദുവിന്റെ കല്യാണമാണിന്ന്. ഇന്നലെ വരെ ആ നാട് പറയുമായിരുന്നു ഇന്ദു ശ്രീഹരിയുടെ പെണ്ണാണെന്ന്. എന്നാൽ ഇനി മുതൽ അങ്ങോട്ടിനി ഒരിക്കലും ആ വാക്കുകൾ ശ്രീഹരിയുടെ

0: കൗതുകളിൽ പതിയില്ല. കൂടെ നടന്ന അവന്റെ ഉറ്റ സുഹൃത്ത് ബാലചന്ദ്രനാണ് ഇന്ദുവിന്റെ വരൻ. നടക്കുന്ന സംഭവങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നതിന് മുൻപേ എല്ലാം കഴിഞ്ഞിരുന്നു. കല്യാണ ദിവസം രാവിലെ മുറിയുടെ ഒരു മൂലയിൽ കണ്ണീരുതിർത്ത് മിണ്ടാതിരിക്കുന്ന ഇന്ദുവിന്റെ അടുക്കലേക്ക് അവളുടെ അമ്മ ദേവകി എത്തി. ദേവകിക്കായിരുന്നു ശ്രീഹരിയോട് ഏറ്റവും കൂടുതൽ എതിർപ്പ്.
1: രണ്ട് കുട്ടികളെ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങളുടെ തന്ത ഏതോ തമിഴച്ചയോട് ചിറ്റം കൂടി നാട് വിട്ടത് കൊല്ലം കുറെ മുമ്പാ. ചോര നീരാക്കി അധ്വാനിച്ചിട്ടാ നിന്നെയും നിന്റെ ഉടപ്പുറന്നോനെയും ഞാൻ ഈ നിലയ്ക്ക് വളർത്തിയെടുത്തത്. ഒരാൺതുണ ഇല്ലാണ്ട് അതിന് കഴിഞ്ഞു മേലേപ്പുര ദേവകിക്കെന്ന് വെച്ചാ ഈ കല്യാണം നടത്താനും എനിക്കറിയാം. അതല്ല, നിന്നെ തോൽപ്പിക്കാനും എന്റെ മോളുടെ ഒരുക്കം വെച്ചാ ഒരു പാട്ട മണ്ണെണ്ണയും ഒരു തീപ്പെട്ടിക്കോലും മതി എനിക്ക്. ഇതിനകത്ത് കിടന്ന് ദഹിക്കും ഞാൻ. ആ ചാരത്തിൽ ചവിട്ടിട്ടേ നീ പോവും ചെറക്കല ശ്രീഹരിയുടെ വേളിയാവാൻ. ചെറക്കല മാളിക, നിന്റെ അച്ഛനെന്ന് പറയണ അസുരനുണ്ടല്ലോ, എന്നെ കണ്ണീര് കുടിപ്പിച്ച മഹാഭാവി, അയാളുടെ തറവാടാത്. അവിടേക്ക് എന്റെ മോളെ കൊടുക്കേണ്ടി വന്ന ദേവകി പിന്നെയും തോറ്റു അവറ്റയുടെ മുമ്പിലെന്നാവും. തോൽപ്പിക്കാൻ നീയല്ല ആര് വിചാരിച്ചാലും കഴിയേയില്ല. ഇന്ദുലേഖ തയ്യാറായിക്കോളും, സമയം കളയാനില്ല.
0: ആരുടെയൊക്കെയോ വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ഇടയിൽ ആരും കാണാതെ പോയ രണ്ടു മനസ്സുകളായിരുന്നു ശ്രീഹരിയുടെയും ഇന്ദുവിന്റെയും. നാട്ടിലെ ക്ഷേത്രത്തിൽ വാദ്യസ്വരങ്ങളുടെ മധ്യത്തിലൂടെ നടന്നുവരുന്ന ഇന്ദുവിനെയും ബാലചന്ദ്രനെയും ഒരു നോക്ക് കാണുവാൻ ശ്രീഹരി എത്തി.
2: നോക്കടാ വരുന്നതോ ചെറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ. കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം പുന്നത്തെ ബാലേന്ദ്രൻ കൊത്തിക്കൊണ്ടുവന്ന് കണ്ടോടാ.

0: തവളക്കണ്ണി എന്നിരട്ട പേരാര് വിളിച്ചാലും കുഞ്ഞനം കുത്തി അറിയാവുന്ന തെറി വിളിക്കുന്നവൾ. ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ തെറി വിളിച്ചില്ല, പകരം കണ്ണു നിറച്ചു. ആ അവൾ ആദ്യമായി മുഴുപ്പാവാട ഉടുത്ത നാൾ ഓടിക്കിതച്ച് എന്റെ മുന്നിൽ വന്നു നിന്ന് എനിക്ക് ചേർച്ചയുണ്ടോ എന്ന് ചോദിച്ചവൾ. ഞാൻ പരീക്ഷകളിൽ ജയിക്കുമ്പോൾ കാണുന്ന കൽവിളക്കിലെല്ലാം തിരിതെളിയിച്ചവൾ. കഥകളി കാണാൻ പോയിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് നേരം വെളുപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ കെഞ്ചി ചോദിച്ച ഉമ്മ തന്നെന്ന് വരുത്തി ഇടവപ്പാതി പെയ്യുന്ന നാട്ടുവഴിയിലൂടെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയവൾ. അവളാണ് മക്കളെ മറ്റൊരുത്തന്റെ നിഴലായി പോകുന്നത്.
1: അത്രയും മതിയായിരുന്നു ശ്രീഹരിക്ക്. ഒന്ന് കാണണം, അവരുടെ പ്രണയത്തിന്റെ ഖബറിൽ ആത്മാർത്ഥതയുടെ രണ്ടിറ്റു കണ്ണീർ പൊഴിക്കണം. പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഇന്ദുവിന് മനസ്സിൽ മംഗളങ്ങൾ നേരണം. പിന്നെ ഒറ്റയ്ക്ക് ആ വയൽവരമ്പിലൂടെ തന്നെ തിരിച്ചു നടക്കണം. എന്നാൽ ശ്രീഹരിയുടെ മനക്കണക്കുകളൊക്കെ തെറ്റിയ ദിവസം കൂടിയായിരുന്നു അന്ന്. നാട്ടിലെ നാടൻ ഗുണ്ടയായ പീതാംബരൻ ആരുടെയോ ആജ്ഞപ്രകാരം ബാലചന്ദ്രനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ വയൽവരമ്പിന് നടുക്കിട്ട് അയാൾ ബാലചന്ദ്രനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ശ്രീഹരിയും കൂട്ടരും ചേർന്ന് അയാളെ പിടികൂടിയെങ്കിലും നാട്ടുകാരുടെ മുൻപിൽ വെച്ച് അയാൾ പറഞ്ഞു, ബാലചന്ദ്രനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രീഹരിയാണ് അയാളെ ചുമതലപ്പെടുത്തിയതെന്ന്. ഇന്ദുവിന്റെയും ആ നാട്ടുകാരുടെയും മുൻപിൽ ശ്രീഹരി കുറ്റവാളിയായി. നിരപരാധിത്വം തെളിയിക്കാനാകാതെ, മറുത്തൊരക്ഷരം പോലും പറയാനാകാതെ തളർന്ന ശ്രീഹരി ഒടുവിൽ ജയിലിലുമായി. ചിറക്കലെ ആ തറവാട്ടു വീട്ടിൽ നിന്നും ശ്രീഹരി അന്ന് പടിയിറങ്ങിയതാണ്. കാലം ഒരുപാട് ഇങ്ങോട്ട് മുൻപിലേക്ക് വരുമ്പോൾ ഇന്ന് ചിറക്കൽ തറവാടിന്റെ കാര്യസ്ഥനാണ് കുട്ടിരാമൻ. ആ വലിയ തറവാട്ടിൽ അയാൾ ഒറ്റയ്ക്കാണ് താമസം. ഏകാന്തതയുടെ വിരസത മാറ്റാനായിരിക്കണം അയാൾ ശ്രീഹരിയുടെ കഥ എഴുതാൻ തീരുമാനിച്ചത്. കഥയൊക്കെ കേൾക്കാനും അറിയാനും കുട്ടിരാമന്റെ കൂടെ ഒരു കൂട്ടം കൗമാരക്കാരുമുണ്ട്.

0: മാളവിക, നവീൻ, കുട്ടൻ, ആകാശ് ഇവരാണ് ആ നാൽവർ സംഘം. അന്ന് ശ്രീഹരി ഒരു വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇന്ദുവിനെ കണ്ട് തെറ്റിദ്ധാരണകൾ തിരുത്താൻ ശ്രമിച്ചെങ്കിലും കൺമുൻപിൽ കണ്ടതു തന്നെയാണ് ശരിയെന്ന് ഇന്ദു ഉറച്ചു വിശ്വസിച്ചു.
1: എനിക്ക് പറയാനുള്ളത് ഇന്ദു കേൾക്കണം.
2: കേൾക്കണം എന്നെ ശ്രീഹരിക്ക് പറയാനാവൂ. വിശ്വസിക്കണമെന്ന് ശഠിക്കരുത്.
1: സത്യം വിശ്വസിക്കില്ല എന്ന ശാഠ്യം പാടില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് പങ്കില്ല ആ സംഭവത്തിൽ. പീതാംബരൻ ആർക്കു വേണ്ടി നുണ പറഞ്ഞതാണ്?
2: കോടതി പോലും ഈ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. പണം ഒരുപാട് ചെലവാക്കി വക്കീലിനെ വെച്ചിട്ടും അതിന് കഴിഞ്ഞില്ലല്ലോ.
1: അതിലെനിക്ക് നിരാശയില്ലായിരുന്നു. ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോ നീ എന്നെ വിശ്വസിക്കില്ല എന്ന് പറയുന്നു.
2: എന്നെ പോകാൻ വിടൂ. എത്ര ആവർത്തിച്ച് പറഞ്ഞത് എന്നെ പറഞ്ഞാലും എന്റെ വിശ്വാസം മാറില്ല. പഴയ ശ്രീഹരിയായിട്ട് കാണാനും പ്രയാസമാണ്. ഇതിപ്പോ ശാന്തിയുടെ നുണ കേട്ടതുകൊണ്ട് ഇവിടെ വരെ ഞാൻ വന്നത്. ഒരു ചതിയിലൂടെ എന്നെ സ്വന്തമാക്കാന്ന് കരുതിയ ബാലേന്ദ്രനെക്കാളും എനിക്ക് വെറുപ്പ് നിങ്ങളോടാ. ഭയം നിങ്ങളെ കാണുമ്പോ പോവാ. ഞാൻ
1: നിന്നെയായിരുന്നോ ഞാൻ സ്നേഹിച്ചിരുന്നത്? നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ കരഞ്ഞത്? നിനക്ക് പകരമാവില്ല ഈ ഭൂമിയിൽ ഒന്നും എന്ന് വിശ്വസിച്ചത്? ശ്രീഹരി തോൽപ്പിച്ചു പലരും, പക്ഷെ ഇപ്പൊ നീ എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഞാനൊരു ഇടിയറ്റായിരുന്നു. എന്റെ ജീവിതം ഒരു പാഴ് ചെലവായിരുന്നു. അതിന്റെ വേദന വളരെ വളരെ കൂടുതലാണ്.
0: പിന്നീട് ആ നാട്ടിലുള്ളവരാരും ശ്രീഹരിയെ കണ്ടിട്ടില്ല. അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉറ്റ സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല. എവിടെയാണെന്നോ എന്താണെന്നോ. എങ്കിലും കുട്ടിരാമനും ആ വീടും അയാൾക്കായി കാത്തിരുന്നു. പീതാംബരന്റെ ആക്രമണത്തിൽ ശരീരം പൂർണമായും തളർന്ന് ഒരു ജീവച്ഛവമായി ബാലചന്ദ്രൻ കഴിയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അയാളെ ശുശ്രൂഷിച്ചും വരമായി കിട്ടിയ പാടാനുള്ള സിദ്ധിയെ വരുമാനമാക്കി മാറ്റിയും ഇന്ദുവും ജീവിച്ചു. കുട്ടിരാമന്റെ പക്കൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീഹരി തിരിച്ചുവന്ന് ഇന്ദുവിനെയും കൂടെ കൂട്ടണമെന്ന് എല്ലാവരെയും പോലെ ആ കുട്ടികളും ആഗ്രഹിച്ചു. ആ നാട്ടിലെ ഇന്നത്തെ മുതലാളിയാണ് രാമനുണ്ണി. വലിയ തറവാടും ആന വളർത്തലും ഫൈനാൻസും ഒക്കെയായി നാട്ടിലെ പ്രമാണി. എല്ലാം നേടിയെങ്കിലും ഒന്നു മാത്രം അയാൾ ഇന്നും നേടിയിട്ടില്ല. ശ്രീഹരിയും ബാലചന്ദ്രനുമൊക്കെ മോഹിച്ച പോലെ രാമനുണ്ണിയും ഇന്ദുവിനെ മോഹിച്ചിരുന്നു. ഇന്നും അയാളുടെ ഉള്ളിൽ ഇന്ദുവിനോടുള്ള താല്പര്യം മായാതെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും അയാൾ ഒരു വിവാഹം പോലും കഴിക്കാതെ ഇന്ദുവിനെ സ്വന്തമാക്കാനുള്ള പല ശ്രമങ്ങളും ആലോചിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ദുവിന്റെ ചേട്ടൻ ചന്ദ്രശേഖരൻ രാമനുണ്ണിയുടെ കയ്യിൽ നിന്നും പണ്ടൊരിക്കൽ കുറച്ചു പണം പലിശയ്ക്കെടുത്തിരുന്നു. തവണകൾ മുടങ്ങി പലിശയും കൂട്ടുപലിശയും ഒക്കെയായി കഴിഞ്ഞപ്പോൾ രാമനുണ്ണി അയാളെ പിടിച്ചു. ഇന്ദുവിന്റെ പേരിലുള്ള സ്വത്തുക്കൾ വരെ വിറ്റ് ഇപ്പോൾ ചന്ദ്രശേഖരന്റെ കയ്യിൽ പണമോ സ്വത്തോ ഒന്നുമില്ല. ബാലചന്ദ്രന്റെ പേരിലുള്ള പൂന്നോത്ത് വീടും 60 സെന്റ് സ്ഥലവും രാമനുണ്ണിയുടെ കൂടെയുള്ള വാസുവിന്റെ പേരിലേക്കാക്കാൻ ചെട്ടിയാർ കൽപ്പിച്ചു. നിർബന്ധത്തിന് വഴങ്ങി ഗതിയില്ലാതെ ചന്ദ്രശേഖരൻ അതും ചെയ്യും. കാണിച്ചു തരുന്നിടത്തൊക്കെ ഒപ്പിട്ടുകൊടുത്തും ആരെന്തു പറഞ്ഞാലും മറുത്തൊന്നും പറയാതെ കേട്ടുനിന്നും ഇന്ദുവിന് ഇപ്പോൾ നല്ല ശീലമാണ്. വരുന്നതെന്തും അനുഭവിക്കാൻ അവൾ ഇന്ന് തയ്യാറാണ്. ഇതുവരെ അനുഭവിച്ചതിൽ കൂടുതലാകില്ലല്ലോ ഇനിയൊന്നും. മറുവശത്ത് ചിറക്കൽ തറവാട്ടിൽ ശ്രീഹരിയുടെ കൂട്ടുകാരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. വിളിച്ചു വരുത്തിയത് കുട്ടിരാമൻ തന്നെ. ശ്രീഹരി ചിറക്കലേക്ക് വിളിച്ചു അത്രേ.
3: ഹലോ ഹലോ. ഛേ, ഇതിങ്ങനെ കുറെ നേരായിട്ട് കളിക്കുക. ഇടയിലെങ്ങോ ഫീബിൾ ആയിട്ട് പുള്ളിയുടെ ശബ്ദം ഒന്ന് കേട്ടു.
4: വിളിച്ച ശ്രീഹരിയാന്ന് നിനക്ക് ഉറപ്പുണ്ടോ?
3: പിന്നല്ലാതെ. ഞാൻ വരുന്നുണ്ടെന്നാണോ നാട്ടിലെത്തിയെന്നാണോ അതങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലായില്ല.
5: ISD ആയിരുന്നോ അതോ STD ആയിരുന്നോ?
3: അതൊക്കെ പറഞ്ഞാലല്ലേ അറിയൂ.
5: KR STD ആയിരുന്നോ ISD ആയിരുന്നോ?
4: എന്നെ ഇടയ്ക്ക് ടാക്കീസിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ അത് പാരീസിൽ നിന്ന് തന്നെയാ വിളിച്ചത്. അന്ന് ഡൽഹിക്ക് വരുന്നു എന്നാ പറഞ്ഞത്.
5: നേരം പാതിരിയായി, നമ്മൾ ഇനിയും കാക്കണോ?
4: വേണ്ട, പോ. രാത്രി ഇനി വല്ല കോളും വന്നാ നീ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങള് കേട്ടോ.
5: ശരി, ഞാൻ രാവിലെ ശ്രീധരന്റെ വീട്ടിലേക്ക് വരാം. എന്നാ പിന്നെ നീ പോയി കിടന്ന് നോവൽ എഴുതിക്കോ.
3: കിടന്നല്ല, ഇരുന്ന് എഴുതി കൊള്ളാം.
5: ഇടോ KR, ഇന്ന് വെള്ളിയാഴ്ച, വല്ല ഒച്ചയോ വിളിയോ കേട്ടാൽ അടച്ചു പൂട്ടിയിരുന്നോ, പുറത്തിറങ്ങാൻ നിൽക്കണ്ട.
3: എന്റെ പാലിശ്ശേരി, ഞങ്ങൾ ഈ സാഹിത്യകാരന്മാർ രാത്രിയുടെ കാമുകന്മാർ.

0: വെള്ളിയാഴ്ചയും പാലപ്പൂവും യക്ഷിഗന്ധർവന്മാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട സബ്ജക്ട്സാ. ഗുഡ് നൈറ്റ്.
1: ചിലര് കൊണ്ടേ പഠിക്കൂ.
2: നേരം കൂടുതൽ ഇരുട്ടിയതോടെ എല്ലാവരും മടങ്ങി. കുട്ടിരാമൻ പതിവ് നോവലെഴുത്തിലേക്കും തിരിഞ്ഞു. ആ രാത്രിയുടെ മധ്യത്തിൽ എപ്പോഴോ പടക്കം പൊട്ടിച്ചുകൊണ്ട് ശ്രീഹരി വർഷങ്ങൾക്ക് ശേഷം കുട്ടിരാമന്റെ മുൻപിലെത്തി. പിറ്റേന്ന് രാവിലെ തന്നെ ശ്രീഹരിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിറക്കൽ തറവാട്ടിലേക്ക് ഓടിയെത്തി.
3: സത്യം, 6 വർഷത്തെ വിടവ്, അതിലൊരു വർഷം വിയൂർ ജയിലിലെ സുഖചികിത്സ, ബാക്കി 5 വർഷം ദേശത്തും വിദേശത്തും വേഷം കെട്ടിയും കെട്ടാതെയും ആടിയ കുമ്മാട്ടിക്കളിയുടെ രാപ്പകലുകളിൽ ഞാൻ മറന്നിട്ടില്ല ആരെയും.
2: 6 വർഷങ്ങൾ പലയിടത്തും കഴിഞ്ഞുകൂടിയ ശ്രീഹരിയുടെ മനസ്സിൽ എന്നും വന്നു പോയിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ വീണ്ടും ഒന്ന് കാണാനും അവരോടൊത്തു കഴിഞ്ഞ പ്രിയപ്പെട്ട നിമിഷങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ആസ്വദിക്കാനും ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാനും ശ്രീഹരിക്ക് ഈ വരവിൽ സന്തോഷിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. ആദ്യം പോയത് ശുദ്ധ സംഗീതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകിയ ഗുരുവിന്റെ അടുത്തേക്കു തന്നെ.
4: രാമ രാമ രാമ രാമ രാമ. അപ്പോ നീ തിരിച്ചെത്തി, നന്നായി. രാമസന്നിധി മതിയെന്ന് തോന്നിയിട്ടുള്ള വരവാണോ അതോ?
3: മനസ്സ് സ്വസ്ഥമാകുന്നു ഇവിടെ സ്വാമിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ. ഇപ്പൊ അതേ അറിയുള്ളൂ,
4: സ്വസ്ഥമെന്ന അവസ്ഥ മറ്റൊന്നുമല്ല, സത്യം തന്നെയാണ്. സത്യമുള്ളിടത്ത് ഭയമില്ല, കോപതാപങ്ങളില്ല. സംഗീതം കൈവിട്ടോ നീയ്?
3: ശുദ്ധ സംഗീതത്തെ തിരിച്ചറിയാനുള്ള ശേഷി കൈമോശം വന്നിട്ടില്ല.
4: നല്ലത്. പ്രകൃതിയുടെ നിയമങ്ങളുണ്ട്, അത് പ്രകാരമാണ് ജീവികളുടെ ആഹാരം പോലും ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സസ്യബുക്കായും മാംസബുക്കായും പ്രകൃതി തന്നെ തരംതിരിച്ചിട്ടുണ്ട്. അത് മാറിയാൽ സ്വഭാവം സത്ത ഒക്കെ നഷ്ടമാകും. നീ ഈ മണ്ണ് വിട്ടു പോകാൻ പാടില്ലായിരുന്നു. ശിഷ്യൻ എന്ന പൂർണാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരാൾ നീയായിരുന്നു. ശരി, തിരിയെ ദൊരയുടെ നാട്ടിലേക്ക് പോകും മുമ്പ് ഇനിയും ഈ വഴി വരൂ. നിന്നെ കാണുന്നത് സന്തോഷമാണ്.
2: ശ്രീഹരി എത്തിയ കാര്യം കുറച്ചു വൈകിയാണെങ്കിലും ഇന്ദുവും അറിഞ്ഞു. കുട്ടിരാമന്റെ കഥകൾ കേട്ടിരുന്ന മാളുവും നവീനും കുട്ടനും ആകാശും കൂടി കഥയിലെ പ്രധാന കഥാപാത്രത്തിന്റെ വരവറിഞ്ഞപ്പോൾ തന്നെ കാണാനായി എത്തി. ബാക്കി കഥ അവർക്ക് ശ്രീഹരിയിൽ നിന്ന് തന്നെ നേരിട്ടറിയണമത്രേ.
3: എന്റെ ജനനവും 7th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളിംഗ് ഡൽഹിയിലായിരുന്നു.
5: അറിയാം, അവിടെ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിലാണ് അങ്കിളിന്റെ അച്ഛനും അമ്മയും.
6: മുത്തശ്ശി അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. വേദനാരായണ സ്വാമിയുടെ അരികിൽ മ്യൂസിക് പഠിക്കാൻ അയച്ചതും മുത്തശ്ശി തന്നെയാണ്.
3: എന്റെ ചരിത്രാന്വേഷകരെ, അപ്പൊ അവിടെ തൊട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം.
7: ഉവ്വ്, പക്ഷേ ആ ലവ് അതെങ്ങനെ തുടങ്ങി?
3: കൗമാരം, മനസ്സിലെ നിറങ്ങൾക്കെല്ലാം നിറം കൂടുന്ന, എല്ലാ ശബ്ദവും സംഗീതമാവുന്ന കാലം. ഈ മനസ്സിലെ ഇഷ്ടമെന്ന് പറയുന്നത് സാഹിബ് പറയും പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നുമല്ല. കളിക്കൂട്ടുകാരായ ആൺകുട്ടിയും പെൺകുട്ടിയും പതിയെ തിരിച്ചറിയുകയാണ്. ഒരാൾക്ക് മറ്റേയാളിനോടുള്ള കൗതുകം, അത് പിന്നെ ഇഷ്ടമാവുന്നു. ഒടുവിൽ കാലം അതിനെ അനുരാഗമെന്ന അനുഭൂതിയാക്കി മാറ്റുന്നു. ശ്രീഹരി എന്ന ഞാൻ നവീനാണെന്ന് കരുതു. മാളുവാണ് ഇന്ദു. ബാലേന്ദ്രൻ, പണ്ട് ഹിന്ദി സിനിമയില് വില്ലന്റെ പേര് അവസാനമാണ് എഴുതി കാണിക്കുക. നായകന്റെയും നായികയുടെയും മറ്റുള്ളവരുടെയും കഴിഞ്ഞാൽ വരും ആൻഡ് പ്രാൺ. ഇവിടത് ആൻഡ് രാമനുണ്ണി. കൂട്ടത്തിലെ കുറുമ്പൻ, വഴക്കാളി, കൊച്ചു തല്ലിപ്പുളി. മൂന്ന് ആൺകുട്ടികൾക്കും അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു, എന്നെ നോക്കുന്ന ഇന്ദുവിന്റെ കണ്ണിൽ ഒരു കുഞ്ഞു നക്ഷത്രം തിളങ്ങുന്നത്. മനസ്സിനുള്ളിൽ ഞാൻ അറിവ് വിളിച്ചു വെച്ചു. അവൾ ഭൂമിയിൽ എനിക്കേറെ പ്രിയപ്പെട്ട അമൂല്യമായ സൗന്ദര്യമായി മാറി, എന്റെ പ്രിയപ്പെട്ട കളിത്തോഴി.
5: അങ്കിൾ എന്നെ മാറി ആയിരുന്നു ടീച്ചറിനെ.
7: ഇവൻ പക്ഷേ ഭയങ്കര ചതിയാ ചെയ്ത്.
6: ഞാനോ?
5: നീയല്ല, ബാലേന്ദ്രൻ.
6: ആ, അതിനയാൾക്ക് കിട്ടിയില്ലേ? ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്കിൾ. ടീച്ചർക്ക് അയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്കിളിനെ മാരിയ, അത് പറ്റില്ലേ?

0: രണ്ടു വാക്കിൽ നമ്മൾ മനുഷ്യർ ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. വിധി. മനുഷ്യന്റെ തന്നെ തീരുമാനത്തിന്, നിശ്ചയത്തിന് അവനിട്ട പേര്. ഇന്ദു അവള് ഹെൽപ്ലെസ് ആയിരുന്നു. അമ്മയുടെ തീരുമാനത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു അവൾക്ക്. എന്റെ കാര്യത്തിൽ പലപ്പോഴും ജീവിതം അങ്ങനെയാണ്. തുഴഞ്ഞ ദിക്കിലേക്ക് ഒരിക്കലും എന്റെ തോണി സഞ്ചരിച്ചിട്ടില്ല. ഇപ്പൊ ദിശ നോക്കാതെ ഞാൻ അതിനെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നു. എത്തിച്ചേരുന്നിടം ലക്ഷ്യം. നിങ്ങൾ കുട്ടികൾ, അതെന്തിനെ കുറിച്ചാവട്ടെ, തീരുമാനങ്ങൾ പല ആവർത്തി ആലോചിച്ച ശേഷം മാത്രം തീരുമാനിക്കുന്നത് നടത്താൻ ധൈര്യവും കരുത്തും പ്രകടിപ്പിക്കുക. ഓക്കേ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. സീ യു ഗൈസ്.
1: ശ്രീഹരി വന്ന വിവരം അറിഞ്ഞ് അയാളെ കാണാൻ ബാലചന്ദ്രനും ഒരാഗ്രഹമുണ്ടായി. അയാൾ വിളിച്ചാൽ ശ്രീഹരി വരുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. തന്നെ ദ്രോഹിച്ചത് ശ്രീഹരിയാണെന്ന് ബാലചന്ദ്രൻ ഇന്ന് വിശ്വസിക്കുന്നില്ല. ബാലചന്ദ്രന്റെ വീടും പറമ്പും ചന്ദ്രശേഖരൻ പണയം വെച്ചതിനാൽ അവിടെ നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന ഒരു താക്കീത് നൽകാനായി രാമനുണ്ണി പൂന്നോത്ത് വീട്ടിൽ എത്തിയിരുന്നു. ആ വിവരമറിഞ്ഞപ്പോഴും എല്ലാവരും ഒരേ നിർവികാരത മാത്രമായിരുന്നു. ചിറക്കൽ വീട്ടിലാണെങ്കിലോ എന്നും ഒരു ഉത്സവമയമായിരുന്നു. നാടൻ കള്ളും കുളത്തിലെ വിസ്തരിച്ച ചർച്ചകളുമൊക്കെയായി ശ്രീഹരിയും കൂട്ടരും കാലങ്ങൾക്കു ശേഷം മതിമറന്നാഘോഷിച്ചു.
0: ജോസേട്ടൻ പറഞ്ഞ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എന്റെ മനസ്സിലുണ്ട്.
2: സങ്കടമാണ് അതിന്റെ കാര്യം.
0: അറിയാം, ഒന്നും പറയണ്ട സീരേട്ട, എല്ലാം അറിയാം. പക്ഷെ എനിക്ക് തുടങ്ങേണ്ടത് തിരുമിറ്റക്കൂട് നിന്നാണ്.
3: അവിടെ എനിക്ക് എന്താ വേണ്ടിച്ച പറഞ്ഞോ, നമ്മക്കാളുണ്ട്.
0: എനിക്കും അവിടെ ഒരാളുണ്ട്. കെ പി ഭവാനിയമ്മ, പാലാട്ട് വീട്, തിരുമിറ്റക്കോട്, പാലക്കാട് ജില്ല. ആരാന്ന് ചോദിച്ചാൽ അമ്മ, ഒരമ്മ. മംഗല്യയോഗം വേണ്ടാന്ന് ശഠിച്ച് വർഷങ്ങളുടെ ഏകാന്ത ജീവിതം തുടരുന്ന ഒരമ്മക്കിളി. ഡൽഹിയിലെ വീട്ടിൽ ഇത്തവണ എത്തിയപ്പോ ഒരു കൗതുകത്തിന് പരിധി നോക്കിയതായിരുന്നു. അച്ഛന്റെ പഴയ പെട്ടികളും ഷെൽഫുകളും കിട്ടി. നീല കടുകുമണികൾ പോലുള്ള അക്ഷരങ്ങളാൽ ശ്രീരാമജയം എന്ന തലവാചകത്തോടെ എഴുതിയ പ്രണയലേഖനങ്ങൾ, അല്ല ഗദ്യ കവിതകൾ. അച്ഛന്റെ കൂട്ടുകാരി, കാമുകി, പ്രണയിനി എന്നും വിളിക്കാം. അല്ലെങ്കിൽ മരണം വരെ ലോകത്തിന് മുന്നിൽ പുലാപ്പെട്ട ഗംഗാധര മേനോനയെ സ്മരിച്ചു വെച്ച വേദന. എന്റെ അമ്മയെ വിവാഹം കഴിക്കേണ്ടുന്ന അവസ്ഥയിൽ അച്ഛൻ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ അയച്ച കണ്ണീരിന്റെ ഉപ്പ് വിടാത്ത ആ ഒരു കത്തിൽ തെളിയുന്നുണ്ട് ആ മനസ്സിന്റെ നിറവും സുഗന്ധവും. എനിക്കവരെ കാണണം, എനിക്ക് ആ മുഖം നോക്കിയിരിക്കണം. അറിയാതെങ്കിലും ആ വിരൽ തുമ്പിലൊന്ന് തൊടണം.
1: അവിടെ നിന്നും ശ്രീഹരി സ്വന്തം ജീവിതം വീണ്ടും ജീവിച്ചു തുടങ്ങി. പാലക്കാട് ഓടുപാകിയ ആ വീട്ടിൽ ഭവാനിയമ്മ തനിച്ചായിരുന്നു. ശ്രീഹരിയാണെന്നറിഞ്ഞപ്പോൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടുകൂടി അവർ അയാളെ വരവേറ്റു. ഒരു കണ്ണടയും രുദ്രാക്ഷമാലയും വാച്ചും അച്ഛന്റേതെന്ന് പറഞ്ഞ് ഭവാനിയമ്മയ്ക്ക് കൊടുക്കാൻ ശ്രീഹരിയുടെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയ്ക്ക് മുൻപിൽ തൊഴുതുകൊണ്ട് അയാൾ അപേക്ഷിച്ചു. തന്റെ അമ്മയായി കുറച്ചു ദിവസം തന്റെ കൂടെ തറവാട്ടു വീട്ടിൽ ചിലവഴിക്കുമോ എന്ന്. മനസ്സുകൊണ്ടെന്നോ സ്വന്തം കുട്ടിയായി ശ്രീഹരിയെ വാഴ്ത്തിയ ആ അമ്മ ഇപ്പോഴും അതിന് തയ്യാർ തന്നെ. ശ്രീഹരി കത്തെഴുതി വിളിച്ചാൽ മാത്രം മതി. പിറ്റേന്ന് ശ്രീഹരിയെ കാണാൻ രാമനുണ്ണി എത്തി. ഒന്നും രണ്ടും പറഞ്ഞ് കൊണ്ടും കൊടുത്തും പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്നിറങ്ങി. അയാൾക്കറിയേണ്ടിയിരുന്നത് ഇത്രമാത്രം: ശ്രീഹരി എപ്പോൾ തിരിച്ചുപോകും? പിന്നെ അയാളുടെ മനസ്സിൽ ഇപ്പോഴും ഇന്ദു ഉണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് തന്റെ ജീവിതത്തിന് കുറ്റവാളിയുടെ പര്യവേഷം നൽകിയ പീതാംബരനെ കാണാനും ശ്രീഹരി സമയം മാറ്റിവെച്ചിരുന്നു. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ പീതാംബരൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു.
4: മറന്നിട്ടില്ലല്ലോ ബാലേന്ദ്ര, നീ ഇവനെ, താനും തന്റെ ഭാര്യയും എന്തിനീ നാട് മുഴുവൻ വിശ്വസിച്ചിരുന്ന ചിറക്കൽ ശ്രീഹരി തന്നെ കൊല്ലാൻ അയച്ച വാടക ചട്ടമ്പി. പഴയ ചങ്ങാതിയെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ ഈ എരപ്പാളിയും കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇവൻ ആരുടെ ആയുധമായിരുന്നു എന്ന് ഇവൻ തന്നെ പറയണം. നിന്നെ ഈ നിലയിലാക്കിയതും എന്നെ ഒരു ക്രിമിനൽ ആക്കിയതും ആരുടെ ആവശ്യമായിരുന്നു എന്ന് ഇവൻ പറയും. എണ്ണി മേടിച്ച പണത്തിന്റെ കൂറ് നീ കാറ്റിന്റെ അടുത്ത് കാട്ടിക്കഴിഞ്ഞു. ഇനി നീ വാ തുറന്ന് പറയണം.
5: രാമനുണ്ണി, രാമനുണ്ണിയാ പറഞ്ഞ ഇയാളെ കൊല്ലാൻ. എന്നിട്ട് ശ്രീഹരിയുടെ പേര് പറയാം.

0: ഇഷ്ടമായിരുന്നു ഇവളെ. അത് നന്നായി അറിയാവുന്ന ഒരാൾ നീയായിരുന്നു. എന്നിട്ടും നീ ഉള്ളിലെ സ്നേഹമോ അതോ സുഹൃത്തിനെ തോൽപ്പിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചതോ അറിയില്ല. നീയാണ് ഇവളെ കെട്ടാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ വെറുപ്പല്ല, ഒരുതരം ഷോക്കായിരുന്നു എനിക്ക്. സ്നേഹിച്ച പെണ്ണെ സ്വന്തമാക്കാൻ ശ്രീഹരിക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, കിളിക്കുഞ്ഞിനെ റാഞ്ചുന്ന പോലെ ഞാൻ കൊണ്ടുപോയെ ഇവളെ. വധൂവരന്മാരെ ഒരു നോട്ടം കാണാൻ ദൂരെ മാറി നിന്ന് മനസ്സിൽ മംഗളം പറയാൻ വന്നവന്, പക്ഷെ ഇവന്റെ കയ്യിൽ നിന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചപ്പോ ആ മഹാഭാവ എല്ലാരും കൂടെ എന്റെ തലയിൽ കെട്ടി വെക്കുകയായിരുന്നു. അത്രയ്ക്ക് അസുരനാണ് ശ്രീഹരി എന്ന് വിശ്വസിച്ചവരുടെ കൂടെ നീയും ഇവളും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ശ്രീഹരി കരഞ്ഞിട്ടേ ഉള്ളൂ, ആരെയും കരയിച്ചിട്ടില്ല.
1: രാമയുണ്ണിയെ കാണാൻ ഒരിക്കൽ കൂടി ശ്രീഹരി ചെന്നിരുന്നു. സത്യങ്ങളെല്ലാം അറിയേണ്ടവർ അറിഞ്ഞിരിക്കുന്നു. ഇനിയും വഴിമുടക്കാൻ മുൻപിൽ രാമനുണ്ണിയെ കാണരുതെന്ന മുന്നറിയിപ്പ് കൊടുത്ത് ശ്രീഹരി മടങ്ങി. ശ്രീഹരിയുടെ വരവിൽ ആദ്യം മുതൽക്കേ രാമനുണ്ണി അസ്വസ്ഥനായിരുന്നു. സത്യങ്ങളെല്ലാം ബാലചന്ദ്രനും ഇന്ദുവും അറിഞ്ഞതിനാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് അയാൾ ഭയന്നു. ചെട്ടിയാരെ മുൻപിൽ നിർത്തി ഇന്ദുവിനെയും ബാലചന്ദ്രനെയും വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ബുദ്ധി രാമനുണ്ണിക്ക് കരുണൻ ഉപദേശിച്ചു. പോകാൻ മറ്റൊരിടമില്ലാത്ത അവർക്കരികിലേക്ക് രക്ഷകനെ പോലെ രാമനുണ്ണി എത്തണം. പിന്നീട് ഇങ്ങോട്ട് രാമനുണ്ണിയുടെ ഏതെങ്കിലും വീട്ടിലായിരിക്കണം അവരുടെ താമസവും. ദിനം പ്രതി ഇന്ദുവിനോടുള്ള ഇഷ്ടം കൂടി മാത്രം വരുന്ന രാമനുണ്ണി അവളെ സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പ്. പിറ്റേന്ന് രാവിലെ അമ്പലത്തിന് മുൻപിൽ ആൽമരച്ചോട്ടിൽ ശ്രീഹരി കാത്തിരുന്നു. ഇന്നും അമ്പലത്തിൽ വന്നു തൊഴുന്ന പതിവ് ഇപ്പോഴും ഇന്ദുവിനുണ്ട്.
2: തൊഴണില്ലേ?
0: ഇല്ല, തൊഴാൻ വരുന്ന ആളെ കാത്തിരുന്നത്.
2: ഇനി നാട്ടിൽ തന്നെ ഉണ്ടോ?
0: എത്ര നാളെന്നറിയില്ല, എങ്കിലും കാണും. ഞാനൊരു കാര്യം പറയാനായിട്ട്, ബുദ്ധിമുട്ടുകളെ കുറിച്ച് ശ്രീധരേട്ടനെ പോലുള്ളവർ പറഞ്ഞറിയാം. തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് സഹായിക്കാൻ കഴിയും. പണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തെങ്കിലും ആ രീതിയിൽ ചെയ്താൽ നിഷേധിക്കരുത്. ബാലേന്ദ്രനോടാണോ ഇയാളോടാണോ ഇത് പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. അയാളത് എങ്ങനെയാകും എടുക്കുക എന്നുള്ള
2: ഗതികേടുണ്ട്. പക്ഷെ ഞാൻ നിഷേധിക്കല്ല, ഒന്നും വേണ്ട. ഏതെങ്കിലും വഴിക്ക് അതൊക്കെ നേരെയാവും. അതിലൊക്കെ വലിയൊരു സഹായം ചെയ്തത് കുറെ കാലം മനസ്സിൽ തോന്നിയൊരു വെറുപ്പുണ്ടായിരുന്നു, ഒരു ഭാരം. സത്യം അറിഞ്ഞപ്പോ അത് മാറി. അതിന് നന്ദി പറഞ്ഞിട്ട് വരാ ഞാൻ.
0: ഒന്ന് നിർബന്ധിച്ച് അടിശേൽപ്പിക്കില്ല, വല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ ഓർക്കാം. ഒരു വാക്കാരോടെങ്കിലും പറഞ്ഞയച്ചാ മതിയോ?
2: ഒരു ദിവസം തിരിച്ചു വരുമെന്നറിയായിരുന്നു. അന്ന് പക്ഷേ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടാവുമെന്ന് കരുതി. എന്തേ?
0: ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട്, എവിടെയും കണ്ടില്ല. ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്നൊക്കെ പറയുന്ന വെറുതെയാണ്. ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ.
1: അമ്പലത്തിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയ ഇന്ദു കണ്ടത് ബാലചന്ദ്രന്റെ ജീവനറ്റ ശരീരമായിരുന്നു. ആ കൊലപാതകത്തിനു പിന്നിൽ രാമനുണ്ണിയാണെന്ന് അറിയാത്തവർ ആരുമുണ്ടായിരുന്നില്ല. എങ്കിലും തന്റെ പണവും സ്വാധീനവും കൊണ്ട് മറ്റൊരാളെ പ്രതിയാക്കി രാമനുണ്ണി രക്ഷപ്പെട്ടു. നാട്ടിലെ പോലീസും അതിന് കൂട്ടുനിന്നു. കരുണനെ വിടാതെ പിന്തുടർന്ന് ഒടുവിൽ കരുണനിൽ നിന്ന് തന്നെ ശ്രീഹരി സത്യമറിഞ്ഞു.
3: എന്താ ബാല ചെയ്യാന്? ഈ ചെട്ടിയാർ ഇരിക്കപ്പുറത്ത് തരണില്ലേ? ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ.
4: ഒരു പാർട്ടി കാഷും കൊണ്ട് എന്റെ പിറകെ നടക്കുക, ഈ കച്ചവടം നടന്നാലേ എനിക്കും രക്ഷയുള്ളൂ.
3: എങ്ങട്ട് പോവും ഇവിടുന്ന് ഇറങ്ങിയിട്ടെന്നുള്ള കാര്യത്തിൽ നീ വിഷമിക്കണ്ട. ഞാൻ ആ എഴുത്തച്ഛനോട് വാങ്ങിയ വീട് ഒഴിഞ്ഞിടക്കുക, നീയും എന്തോ അങ്ങോട്ട് മാറിക്കൂ. പാവം, പരസഹായമില്ലാണ്ട് നടക്കാൻ വയ്യാത്ത ഗതിയിലായി പോയില്ലടോ ചെട്ടിയാരെ.
5: ഈ ഗതിയിലാക്കിയവനെ ഞാൻ കണ്ടു, അതിന് കൂലി കൊടുത്ത് വിട്ടാരാന്നും അവൻ പറഞ്ഞു.
3: ഏതാ? ശ്രീഹരി ആ പീതാമ്പനെ തല്ലി കോലം കെടുത്തിയിട്ട് അങ്ങനൊരു നുണ പറയിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നീയും ഇന്ദു അത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ശ്രീഹരിയെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും ഞാൻ. സത്യം അവന്റെ നാക്കിൽ നിന്ന് വരുന്ന കാണാലോ.
5: അതറിയാൻ വൈകിപ്പോയി ഞാൻ. നീ ഒരു തന്തയില്ലാത്തവനാണ്.

0: മുത്തശ്ശന്റെ അസുഖം കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ശ്രീഹരിയും കാണാൻ ചെന്നിരുന്നു. അന്ന് മുത്തശ്ശൻ ശ്രീഹരിക്ക് ഒരു കത്ത് കൊടുത്തു. ശ്രീഹരിക്കായി ബാലചന്ദ്രൻ എഴുതിയ കത്ത്.
1: പ്രിയപ്പെട്ട ശ്രീഹരിക്ക്, പഴയ ബാലനായി തനിക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നറിയാം. അടുത്ത ചങ്ങാതിയോടും ഒരു പാവം പെൺകുട്ടിയോടും കാണിച്ച നെറുകേടിനുള്ള ശിക്ഷ അനുഭവിക്കുകയാണ് വർഷങ്ങളായിട്ട് ഞാൻ. മരണത്തിനൊഴികെ മറ്റൊന്നിനും ഈ തടവിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവില്ല. പക്ഷെ ഇന്ദുവിനെ രക്ഷിക്കാനാവും താൻ മനസ്സുവെച്ചാൽ. മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും ഇന്നും വിശുദ്ധയായവളെ തനിക്ക് സ്വീകരിച്ചുകൂടെ. നിറഞ്ഞ മനസ്സോടെ ഞാൻ അവളെ തനിക്ക് തിരികെ തരും.
0: ഒടുവിൽ അങ്ങനെ എന്നോ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം പോലെ കാലം തന്നെ ചിറക്കൽ തറവാടിന്റെ മുറ്റത്തേക്ക് ഇന്ദുവിനെ കൊണ്ടെത്തിച്ചു.
2: തന്റെ മുഖം എന്താടോ തെളിയാത്തത്?
1: എന്താ ഇപ്പൊ പ്രത്യേകിച്ച് തെളിയാൻ മാത്രം ഉണ്ടായത്?
2: നീ സ്നേഹിച്ച നിന്റെ പെണ്ണ്, സാഹചര്യം എന്തോ ആട്ടെ, അവളാ നിന്റെ വീടിന്റെ പടികേറി വന്നിരിക്കുന്നത്.
1: ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു, ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ലല്ലോ സുധീരേട്ട, എല്ലാം ഒരുപാട് മാറിപ്പോയില്ലേ? കാലം പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും തെറ്റിച്ചാണ് ഈ സമ്മാനം വെച്ച് നീട്ടുന്നത്. ഇരുട്ടിലായിരുന്നു വിളക്ക് കിട്ടേണ്ടിയിരുന്നത്. മരുഭൂമിയിൽ പെയ്യേണ്ടത് മഴയാണ്, സ്വർണ നാണ്യങ്ങളല്ല.
3: ഒരു ചാന്ദ്രമാസം
1: ആ കാലമേ എനിക്കിവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ, ഈ ചന്ദ്രോത്സവ നാളുകൾ കഴിഞ്ഞാൽ ശ്രീഹരി തിരിച്ചു പോകണം. സ്നേഹത്തിന്റെ ഈ ഇലക്കോട് വിട്ട് കളഭത്തിന്റെ ചെമ്പകമൊട്ടിന്റെ നിലവിളക്കിലെരിയുന്ന തിരിയുടെ മഴയുടെ മകരക്കാറ്റിന്റെ പുതുമണ്ണിന്റെ പാലപ്പൂവിന്റെ പാലിശ്ശേരി തീർക്കുന്ന ബീഡിയുടെ അങ്ങനെ എന്റെ എല്ലാ പ്രിയപ്പെട്ട മണങ്ങളെയും പിന്നിൽ വിട്ടിട്ട് എനിക്ക് പോകണം.
0: എല്ലാവരും എന്നോ ആഗ്രഹിച്ചിരുന്ന നിമിഷം വന്നു ചേർന്നെങ്കിലും എല്ലാവരിലും ഒരു ചെറിയ പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെ സുഖമുള്ള പരിഭ്രമം. വർഷങ്ങൾക്കിപ്പുറം ഇന്ദുവും ശ്രീഹരിയും നേരിൽ കാണുകയല്ലേ. പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് വീണ്ടും സംസാരിച്ചു തുടങ്ങാൻ ഇരുവർക്കും കഴിയുമോ?
1: ഞാൻ ഡോക്ടർ രവിയെ വിളിച്ചിരുന്നു. മുത്തശ്ശ സുഖായിരിക്കുന്നു എന്ന് പറഞ്ഞു. നാളെ വേണമെങ്കിൽ ഇയാൾക്ക് പോയി കാണാം. നാളെ തൊട്ട് തനിച്ചാവില്ല. ഒരു സ്ത്രീയെ പാലിശ്ശേരി ഏർപ്പാടാക്കിയിട്ടുണ്ട്. രാത്രിയിൽ നിൽക്കാൻ പറ്റിയ ഇയാൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. പണ്ട് ഇയാള് ഒരു ദിവസം ഇവിടെ വന്നു. മുത്തശ്ശി തന്നെ പിടിച്ചിരുത്തി പാട്ട് പാടിച്ചതും വരവീണ മൃദുപാണി. നേരം വൈകിയത് നമ്മൾ മൂന്ന് പേരും അറിഞ്ഞില്ല. തന്റെ അമ്മ പടിപ്പുരയിൽ വന്നതെന്ന് വൈകിയതിനെ തന്നെ വിളിച്ചതും അവിടെ വെച്ച് തന്നെ പുളിവാറലിന് തല്ലിയതും താൻ കരഞ്ഞുകൊണ്ട് ഓടിയതും. ഞാനും മുത്തശ്ശിയുടെ മടി കിടന്ന് കരഞ്ഞു. എല്ലാത്തിനും കാരണക്കാരനായവന്റെ കുറ്റബോധം.
4: ഇത്ര നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ?
1: പിന്നെ
4: എനിക്കൊരു പേരുണ്ടായിരുന്നു, അതുമാത്രം പക്ഷേ മറന്നു എന്ന് തോന്നുന്നു.
1: ഐ എം സോറി. ഇന്ദുവിന് എന്നും ഇഷ്ടമായിരുന്നില്ല ഈ അടവത്താൻ വിളികൾ. പിന്നെ തവളക്കണ്ണി എന്നുള്ള ചെല്ലപ്പേരും.
4: ചെല്ലപ്പേരും നല്ല പറയാ, ഇരട്ടപ്പേരെന്ന.
1: ഇപ്പോഴും ദേഷ്യം വരുമല്ലേ ആ പേര് കേൾക്കുമ്പോ.
4: ആര് വിളിക്കണം അങ്ങനെയൊക്കെ? വർഷങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോ ചിരിയാ വരുന്നത്. അന്ന് അവനെ ചൊല്ലിണ്ടാക്കിയ വഴക്കുകളെ കുറിച്ച് ഓർക്കുമ്പോ.
1: അതെ, ഏത് വിഡ്ഢിയാണാവോ ഇത്രയും ഭംഗിയുള്ള കണ്ണുകളുടെ ഉടമയെ അങ്ങനെ വിശേഷിപ്പിച്ചത്?
4: കളിയാക്കണ്ട, ഉള്ള ഭംഗിയൊക്കെ വെച്ച് കഴിഞ്ഞു പൊയ്ക്കോട്ടെ.
1: എന്താ പേടിച്ചോ?
4: മഴ വരണോന്ന് തോന്നുന്നു.
1: വരുന്നു എന്നല്ല, വന്നു വന്നു വന്നു വന്നു.
4: അങ്ങടെ ഇറങ്ങണ്ട, ഇടിയും മിന്നലുണ്ട്.
1: മഴ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പുതുമഴയുടെ മണം മണ്ണിന്റെ. ഹിന്ദുവിന് കിട്ടുന്നുണ്ടോ?
4: അസുഖം പിടിപ്പിക്കണ്ട, ഇങ്ങനെ കേറി നിൽക്കും.

0: എന്റെ അത് കുട്ടികളെ പോലെ പറയണ കേക്കു ശ്രീ.
1: ശ്രീ, വർഷങ്ങൾക്കപ്പുറത്ത് നിന്നാരോ വിളിച്ചതുപോലെ. മഴയെ സ്നേഹിച്ച് കൂടെ മടക്കി പിടിച്ച് വഴിനീള മഴ നനഞ്ഞ പഴയ രണ്ടു കുട്ടികളെ ഓർമ്മയുണ്ടോ?
0: ചെറുപ്പത്തില് അങ്ങനെ പല ഭ്രാന്തുകളും കാട്ടിയിട്ടുണ്ടാവും.
1: ആ ഭ്രാന്തുകൾ വീണ്ടും കാട്ടാനായിട്ട് തിരിച്ചു വന്നവനാണ് ഞാൻ.
0: അകത്തെ താമരക്കുളത്തിൽ മഴ വീഴുന്നത് കാണാനായിരുന്നില്ലേ ഒരു കുട്ടിക്ക് ഇഷ്ടം?
1: അപ്പൊ മറന്നിട്ടില്ല ചിലതെല്ലാം, അതോ മറന്നു എന്ന് സ്വയം കരുതിയതിൽ ചിലത് അറിയാതെ പുറത്തു വന്നതാണ്. താമരക്കുളത്തിൽ മഴ പെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഇന്ദുവിന്റെ കൂടെ ഒരു രാത്രി മഴ, തിരികെ കിട്ടുമെന്ന് വിശ്വാസമില്ലാത്ത പലതിൻ്റെയും കൂടെ ചേർത്തിരുന്നതായിരുന്നു ഇതും. തീരെ തനിച്ചാവുന്ന ചില അവസരങ്ങളുണ്ടാവും യൂറോപ്പിലെ ഈ മഞ്ഞുകാലത്തൊക്കെ. ഒരു ഡിപ്രഷനിൽ മനസ്സ് പടയുന്ന സന്ധ്യകളിൽ എന്തിനെന്നറിയാത്ത സങ്കടം കൊണ്ട് മനസ്സ് നിറയുമ്പോൾ കരഞ്ഞിട്ടുണ്ട് ഈ നാടിനെ ഓർത്ത്.
0: തിരിച്ചു വരാൻ തോന്നാഞ്ഞിട്ടോ? അതോ പിടിച്ചു നിർത്താൻ അവിടെ എന്തെങ്കിലും? ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണിന്റെ ചോദ്യം കേട്ടോ.
1: പിടിച്ചു നിർത്തിയത് സംഗീതം തന്നെയായിരുന്നു. നാടകശാലകളിൽ, കഫേകളിൽ, കള്ളുഷാപ്പുകളിൽ, എന്തിന് തെരുവ് മൂലകളിൽ നിലത്ത് വിരിച്ചിട്ട പേപ്പറിന് മുകളിൽ വീഴുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി. സംഗീതം ലഹരിയും ആഹാരത്തിനുള്ള വകയുമായിരുന്നു. വെസ്റ്റേൺ വയലിനും മെറ്റൽ ഫ്ലൂട്ടും ചെല്ലുന്നിടത്തെല്ലാം മുൻനിരയിൽ സ്ഥാനവും ഷ്രാക്കലിന് യൂറോപ്യൻ നഗരങ്ങളും ഗ്രാമങ്ങളും തന്നെ. ഷ്രാക്കൽ എന്നത് സായിപ്പ് ചിറക്കൽ ശ്രീഹരി എന്ന മനോഹരമായ പേര് ചുരുക്കി വഷളാക്കിയതാണ്.
0: എന്നോട് വെറുപ്പ് തോന്നിയിട്ടില്ലേ മറ്റൊരാളിന് കല്യാണം കഴിച്ചതിനും പിന്നെ സത്യം പറഞ്ഞിട്ട് വിശ്വസിക്കാത്തതിനും?
1: തമ്മിൽ വേർപിരിഞ്ഞിട്ടും പുതിയ ബന്ധങ്ങളിൽ ഇൻവോൾവ് ആയ ശേഷവും പഴയ കൂട്ടുകാരനെ കൂട്ടുകാരിയെ വെറുക്കാതിരിക്കാൻ, ചങ്ങാത്തം നിലനിർത്താൻ, കാണുമ്പോൾ ചിരിക്കാനും സുഖാന്വേഷണങ്ങൾ നടത്താനും യൂറോപ്പും അവിടുത്തെ ജനങ്ങളുമാണ് എന്നെ പഠിപ്പിച്ചത്. അവർക്കതിന് കഴിയും സത്യസന്ധമായി. ദൈപ്പം നമ്മൾ എന്തിനാണ് കഴിഞ്ഞ കാലത്തിനെ, അന്നെടുത്ത തീരുമാനങ്ങളെ കുറ്റപ്പെടുത്തുന്നത്, പരസ്പരം പഴിചാരുന്നത്? ഒരു തവണ മാത്രം കിട്ടുന്ന ജന്മം, എത്ര നാളെന്നറിയാത്ത ജീവിതം, കാത്തിരിപ്പുണ്ട് മരണം, രോഗാണുക്കളായി, മോട്ടോർ വാഹനങ്ങളായി, കടൽത്തിരകളായി, അതിനിടയിൽ എന്തിനാണ് കലഹം, പിണക്കം, വെറുപ്പ്?
0: വലിയ ആളായി പോയി, വലിയ കാര്യങ്ങൾ പറയുന്ന ആളായി.
1: ഇല്ല, വലിയ ലോകത്തെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു ഞാനെന്ന തീരെ ചെറിയ മനുഷ്യനെ. ഏത് രാഗത്തിലാണ് മഴ പെയ്യുന്നത് പറയൂ.
0: ശ്രീരാഗം.
1: ഓക്കെ, കണ്ണടച്ച് ശ്രദ്ധിച്ചു നോക്കട്ടെ.
2: മഴയ്ക്കും മണ്ണിനും മനുഷ്യന്റെ ഉള്ളിലെ സ്നേഹത്തിനും ഒരേ സ്വഭാവമാണ്. പെയ്തിറങ്ങാൻ മഴയ്ക്ക് എന്നും മണ്ണുണ്ടാകും. കാലം എത്ര കഴിഞ്ഞാലും നീന്തിത്തളർന്നവർക്ക് ആശ്വാസമേകാൻ സ്നേഹം ചെറുദ്വീപുകൾ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാകും. ഇന്ദു ശ്രീഹരിയോടൊത്തായതിൽ പിന്നെ നാട്ടിൽ പതിവ് രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെയുണ്ട്. ഇന്ദുവിന്റെ ചേട്ടൻ ചന്ദ്രശേഖരനും ചിറക്കിലിൽ വന്ന് കുറെ വഴക്കുണ്ടാക്കിയിട്ട് തിരികെ പോയി. എല്ലാത്തിനുമുള്ള പ്രതിവിധിയായി ശ്രീഹരി ഭാർഗവിയമ്മയെ കത്തെഴുതി വിളിപ്പിച്ചു. ഇനി കുറച്ചു കാലത്തേക്ക് എല്ലാവരുടെയും അമ്മയായി ശ്രീഹരിയുടെ അച്ഛന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും അവരോടൊത്തുണ്ടാകും.
3: ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യായിട്ടാ വീട് കാണണേ.
1: ഈ വീട് എന്നോട് പറഞ്ഞു കാത്തിരുന്നു ഒരുപാട് വർഷം കെ പി ഭവാനി അമ്മേ, പക്ഷെ എന്തയ്യാ കൈപിടിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ ഗംഗാധരൻ മേനോന് കഴിവില്ലാതായി പോയില്ലേ?
3: എന്താ കുട്ടി പറയണേ, കളി പറയേണ്ട ആളല്ല അദ്ദേഹം. എനിക്കെന്തോ കാലു വരയ്ക്കണം. ഇറങ്ങി പുറപ്പെട്ടപ്പോ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ഈ പടി കയറിപ്പോ പോയി.
1: അമ്മ ഇപ്പൊ അമ്മയുടെ മോന്റെ കൂടെയാണ്, ഒന്നിനെ കുറിച്ച് പേടി വേണ്ട, വരൂ.

0: നീ ഇവിടെ തനിച്ചാണ്. ഒരു കൂട്ടിന് അമ്മ കൂടി വന്ന് നിക്കണോന്ന് മോൻ പറഞ്ഞപ്പം കൂടി പോരിയേ. എത്ര നാളത്തേക്കാന്ന് അറിയില്ല കേട്ടോ. അവിടെ കൊറേ മിണ്ടാപ്രാണികളുണ്ടേ, തൊഴുത്തിലും കൂട്ടിലും ഒക്കെ ആയിട്ട്.
1: അവരെ കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാന്നേ.
0: നല്ല കഥയായി. എന്തൊക്കെ മറിമായങ്ങളാ ഭഗവാൻ ഈ തള്ളച്ചൂട് കാട്ടണതാവോ. ഒരു മോനെ തന്നു, ദാ ഇപ്പൊ നിന്നെയും. ഈ ജന്മം കാണില്ല എന്ന് കരുതിയ വീടും കാട്ടിത്തന്നു.
1: ഇതേ ഭഗവാൻ തന്നെയാണ് ഭവാനി അമ്മയെ ഗംഗാധരമേനോനിൽ നിന്നും ഇന്ദുലേഖയെ ശ്രീഹരിയിൽ നിന്നും അകറ്റിയത്. ചെയ്ത തെറ്റുകൾ തിരുത്താൻ ദൈവങ്ങൾ തയ്യാറാവുന്നതിൽ സന്തോഷം.
0: ഇല്ല മോനെ, ഓരോ ദൈവഹിതത്തിന് പിന്നിലും ഒരു വലിയ സത്യം ഉണ്ടാവും. മുജന്മ യോഗം കൂടെ വേണം മനുഷ്യന്, എന്നാലേ അനുഭവിക്കാൻ കിട്ടൂ. എന്തോ
2: അമ്മയുടെ സാരിത്തുമ്പിൽ ചുറ്റി നടക്കുന്ന കുട്ടിയാകാൻ ഇന്ദുവിനും ഒരവസരം കിട്ടി. ശ്രീഹരി തന്നെ വർഷങ്ങളായി മറന്നിരുന്ന പിറന്നാൾ ദിനം ഇന്ദു മാത്രം ഓർത്തിരുന്നു. അതോടുകൂടി പായസവും നാലുകൂട്ടം കൂട്ടാനുകളുമൊക്കെയായി ഉച്ചയ്ക്കെല്ലാവരും ശ്രീഹരിയുടെ പിറന്നാൾ സദ്യയുണ്ടു. രാത്രിയും പകലും മാറുന്നതറിയാതെ കടന്നുപോയ ദിവസങ്ങൾ ഇന്നിലെത്തി നിൽക്കുമ്പോൾ ക്ഷണിക്കപ്പെടാത്ത ഒരതിഥി അവർക്കിടയിലേക്കെത്തി. ഡൽഹിയിൽ നിന്നെത്തിയ ശ്രീഹരിയുടെ സുഹൃത്ത്. ശ്രീഹരിയെ തങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ എത്തിയ ദുർഗയെ കാര്യങ്ങളൊന്നും അറിയാതെ എല്ലാവരും വെറുത്തു. ഒടുവിൽ ദുർഗ അവരോട് ഉള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു.
3: ഞാൻ ഡോക്ടർ ദുർഗ ചന്ദ്രശേഖർ. ശ്രീഹരി എന്റെയും എന്റെ ഭർത്താവിന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. സൗത്ത് ഡൽഹിയിൽ ഞാനും ഹസ്ബൻഡും ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പേഷ്യന്റ് ആരോടും അനുവാദം വാങ്ങിക്കാതെയും ആരോടും പറയാതെയും ഒരു രാത്രി ഇറങ്ങിപ്പോയി. ആ പേഷ്യന്റിനെ തിരിച്ചു കൊണ്ടുവാൻ വന്നതാണ് ഞാൻ. നിർഭാഗ്യവശാൽ അത് നമ്മുടെ ശ്രീഹരിയാണ്.
2: തന്റെ ഗുരുവിനെ അവസാനമായി കണ്ട് അനുഗ്രഹം വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ശ്രീഹരി. മുത്തശ്ശന് അസുഖം കൂടിയെന്ന് നുണ പറഞ്ഞ് രാമനുണ്ണി തന്റെ മുറിയിലേക്ക് ഇന്ദുവിനെ എത്തിച്ചു.
4: പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് പ്രാന്താണ്. ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ സ്വന്തക്കാരും അന്യരും പറഞ്ഞിട്ടും ഞാൻ ആരുടെ മുന്നിലും നിഷേധിച്ചില്ല. കാരണം അത് സത്യ. ആ പ്രാന്തിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. ആ പ്രാന്തിനെയും കൊണ്ടാണ് രാമനുണ്ണി വളർന്നത്. രാമനുണ്ണിക്ക് ഇഷ്ടാത് വളരെ. എന്നേക്കാളും എനിക്ക് ഇഷ്ടമാണ് ഇന്ദു, നീ എന്ന് പറയുന്ന ആ പ്രാന്തിനെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പുരാക്കന്മാരുടെ പരമ്പരയല്ല എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടി ഒരു പെണ്ണിനെ. പക്ഷേ പിഴച്ചുപോയി. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെയായി. ഇപ്പൊ പോലീസ് നിർത്താതെ ഓടുന്നുണ്ട്. എന്നെ പിടിക്കാനാ? പിടി ഞാൻ കൊടുക്കും. കോടതിയും ജയിലും കുറച്ചു നാളത്തെ കളി വേണ്ടി വരും. പക്ഷേ ഇറങ്ങിപ്പോരും ഞാൻ. പക്ഷേ അതിനിടയിൽ നിന്നെയും കൊണ്ട് ശ്രീഹരി ഈ നാട് വിട്ടു പോയാൽ അതെനിക്ക് ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് രാമനുണ്ണിക്ക് ഈ മണിയറയിൽ നിന്നെ വേണം. നീ രാമനുണ്ണി അറിയണം, അതിന്റെ ഒരു ഓർമ്മ. ആ ജയം അത് വേണ്ടേ ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ. ഇന്നാ ഈ പൊന്നു മുഴുവൻ കയ്യിലും കഴുത്തിലും ഇട്ട് ഈ പുടവയും ചുറ്റിവാ.
2: ഇന്ദുവിനു വേണ്ടി ശ്രീഹരി അവിടെ എത്തി. നാളുകളായി കൊണ്ടു നടക്കുന്ന ശത്രുത രാമനുണ്ണിയിൽ തികട്ടി വന്നു. ഒരു മൽപിടുത്തത്തിനൊടുവിൽ രാമനുണ്ണിയെ ശ്രീഹരി പോലീസിനു തന്നെ ഏൽപ്പിച്ചു. ചെയ്തു തുടങ്ങാനും ചെയ്തു തീർക്കാനും വന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രീഹരി ചെയ്തവസാനിപ്പിച്ചു. ഇനി വിടവാങ്ങലുകളുടെ ബുദ്ധിമുട്ടേറിയ സമയമാണ്.
1: തിരിച്ചു വരും അമ്മേ. അമ്മയ്ക്ക് വാക്ക് നൽകിയാണ് ഞാൻ പോകുന്നത്. അടുത്ത വീട്ടിലെ തൊടിയിലോ പറമ്പിലോ കളിക്കാൻ പോണ കുട്ടി പറയില്ലേ, അമ്മേ ഞാൻ എന്താ വന്നോട്ടോ, അങ്ങനെ കൂട്ടിയാ മതി. കാത്തിരിക്കണ അമ്മ വീട്ടിലുണ്ട് എന്ന ബോധമുള്ളപ്പോൾ

0: എനിക്കെങ്ങനെ തിരിച്ചു വരാതിരിക്കാൻ കഴിയും?
1: അമ്മയ്ക്ക് വിശ്വാസ, അമ്മയുടെ കുട്ടിയെ എന്നെ പറഞ്ഞു കളിപ്പിക്കില്ല. എന്റെ മോൻ വേഗം ഇങ്ങ് തിരിച്ചു വരും.
2: ഹരി, ഇറ്റ്സ് ടൈം.
0: ഓക്കെ, ഗിവ് മീ എ ഹാൻഡ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടിരിക്കണം. ആരും വികൃതി ഒന്നും കാട്ടാൻ പാടില്ല. സ്വാമി പോയിട്ട് വരട്ടെ. അയ്യോ, സ്വാമി എന്ന് പറഞ്ഞപ്പോഴാ പാലിശ്ശേരി പുകഞ്ഞ് തീരല്ലേ, നല്ല എരിതിരിയായിട്ട് കത്തി നിൽക്കണേ. ഹരിയേട്ടൻ പെട്ടെന്ന് വരാം. ശ്രീധരേട്ടാ, നിങ്ങൾ ആ പൊന്നാവരം കോട്ടയുടെ പ്രിന്റ് ഒന്ന് അന്വേഷിക്കണം. അതെങ്ങനെ, ഇയാൾക്ക് തമിഴോടല്ലേ ബോധിക്കൂ? ഇത്രയും ഭാഷാസ്നേഹം ഇല്ലാത്തൊരു ചങ്ങാതി. മളു, ഓക്കെ, ഐ ആം ലീവിംഗ്. കുട്ടരാ, താനിതൊന്നും കാര്യമാക്കില്ല. ഈ രോഗവും ചികിത്സയൊക്കെ നോവലിലാകുമ്പോ ക്ലീശ. താൻ ക്ലൈമാക്സ് സ്റ്റൈലാക്കിക്കോ. ശ്രീഹരി സ്വന്തം വിമാനത്തിൽ ഇന്ദുലേഖയും കൂട്ടി ഓസ്ട്രേലിയയിലേക്ക് പറന്നു തന്നോ മറ്റോ. സ്വപ്നങ്ങൾ വിൽക്കുന്നവനാണോ എഴുത്തുകാരൻ? വിൽക്കുമ്പോ എന്തിനാ ദുസ്വപ്നങ്ങൾ വിൽക്കുന്നത്? നല്ല സുഖമുള്ള സ്വപ്നങ്ങൾ വിൽക്കുക. ഇന്ദു, നീ വരുന്ന എന്റെ കൂടെ. കൊണ്ടുപോട്ടെ ഞാനിവിടെ. ബാക്കിയുള്ളത് വർഷങ്ങളായാലും ഇത്തിരി നാളുകളായാലും അത് പങ്കിടാൻ ഇവളും കൂടെ.
2: കൊണ്ടുപോയിക്കോളൂ. ആരാ വേണ്ടാന്ന് പറഞ്ഞേ?
3: കൊണ്ടുപോയിക്കോടാ മോനെ, എന്നിട്ട് ഒരുമിച്ചിങ്ങ തിരിച്ചു വാ. ഞങ്ങൾ ഈ പൂമുഖത്ത് കാത്തു നിൽക്കും.
0: ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്.
4: ആ വീടും അയാളും പിന്നെ ശ്രീഹരിയെ സ്നേഹിക്കുന്ന എല്ലാവരും കാത്തിരിക്കുകയാണ്. ജീവന്റെ വെള്ളി വെളിച്ചം നിറഞ്ഞ വഴികളിലേക്ക് അയാൾ യാത്ര തുടങ്ങി എന്നറിഞ്ഞ നാൾ മുതൽ. അയാൾ വരും ഇനിയുള്ള ചാന്ദ്രമാസങ്ങൾ ചന്ദ്രോത്സവമാക്കുവാൻ.
5: മനുഷ്യന്റെ ഉള്ളിലെ പ്രണയത്തിനും വിരഹത്തിനും ശ്രീഹരിയുടെയും ഇന്ദുവിന്റെയും മുഖങ്ങൾ കൊടുത്തപ്പോൾ പിറന്ന ചിത്രമാണ് 2005 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചന്ദ്രോത്സവം. പ്രണയിക്കുന്നവർക്ക് ഒരുമിക്കാൻ കഴിയുക പലപ്പോഴും വിരളമായി സാധിക്കാറുള്ളൂ. പ്രണയിനി നഷ്ടപ്പെട്ടാലും പ്രണയം തുടർന്നും ഉള്ളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. മഴ പെയ്തിറങ്ങുന്ന ആമ്പൽക്കുളമുള്ള ശ്രീഹരിയുടെ വീടായിരിക്കാം ചിലർക്ക് സിനിമ കാണാനുള്ള പ്രചോദനം. അതുമല്ലെങ്കിൽ മഴയുടെ സംഗീതം പോലെ ഇടയ്ക്കിടെ വന്നു പോകുന്ന വിദ്യാസാഗറിന്റെ പാട്ടുകൾ ഉള്ളിൽ നൽകുന്ന നിറവായിരിക്കാം. മറ്റൊരു വിവാഹം കഴിക്കാതെ ശ്രീഹരിയുടെ അമ്മയായി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ ഭാർഗവി അമ്മയും സ്നേഹിക്കാൻ മറന്നുപോയോരിടത്തുനിന്ന് വീണ്ടും ശ്രീഹരിയെ സ്നേഹം പഠിപ്പിച്ച ദൂരത്തിന്റെ പേര് ഒരിക്കൽ കൂടി ഇന്ദുവായി മാറുമ്പോഴും പല തലങ്ങളിൽ ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രണയത്തിന്റെ പര്യായങ്ങളായി മാറുകയാണ്. ആ പ്രണയത്തിന്റെ ആഴത്തിലൂടെ സഞ്ചരിച്ച് അറിയാതെ ചുണ്ടുകളിൽ വിടരുന്ന പുഞ്ചിരിയുടെ ഓർമ്മയായിരിക്കാം മറ്റു ചിലർക്ക് ഈ ചിത്രം നൽകുന്ന അനുഭൂതി. എന്താണെങ്കിലും ഒന്നു മാത്രം എന്നും നിലനിൽക്കുന്ന സത്യമാണ്, പ്രണയം നിങ്ങളിലെ ഉന്മാദമാണെങ്കിൽ സ്നേഹം നിങ്ങളിലെ സ്ഥിതപ്രജ്ഞതയാണ്. സ്നേഹം, സൗഹൃദം ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന ഗാനങ്ങൾ, വ്യത്യസ്തമായ ഒരു ദൃശ്യാനുഭവം തരുന്ന ചന്ദ്രോത്സവം എന്ന സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കാണും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
2: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അവയൊക്കെ പഴം ചൊല്ലുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിലൊന്നാണ് വീട്ടുമുറ്റത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരാനാണ് എന്നുള്ള വിശ്വാസം. ഏതൊരു മലയാളിക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലോടിയെത്തുന്ന ഒരു പാട്ടുണ്ട്. പഴമയുടെ ഭംഗി നിലനിർത്തുന്നതും അക്കാലത്തെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതുമായ പാട്ട്. കദളി വാഴക്കൈയിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു. 1960 പുറത്തിറങ്ങിയ ഉമ്മ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ജിക്കി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പിള്ളവാള് ഗജപതി കൃഷ്ണവേണിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

മലയാളി ഗാനാസ്വാദകർക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിക്കാൻ ഉമ്മ എന്ന ചിത്രത്തിന് സാധിച്ചു. ഏകദേശം 14 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഈ ഗാനങ്ങൾക്കെല്ലാം സംഗീതം നൽകിയിരിക്കുന്നത് MS ബാബുരാജാണ്. വരികൾ പി ഭാസ്കറിൻ്റെതും. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം കൂടിയാണ് ഉമ്മ. മൊയ്തു പടിയത്തിൻ്റെ ഉമ്മ എന്ന നോവലിനെ ആസ്പദമാക്കി വിമൽ തിരക്കഥയും PK ശാരംഗവാണി സംഭാഷണവും രചിച്ച ചിത്രമാണ്. ഇതിൽ പി ലീല, AM രാജ, MS ബാബുരാജ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം കല്ലോലിനിയിലൂടെ.

കാനം ഈജെ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇലവങ്കൽ ജോസഫ് ഫിലിപ്പിന്റെ ഭാര്യ എന്ന നോവലിനെ ആധാരമാക്കി കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭാര്യ. 1962 ചിത്രം പുറത്തിറങ്ങിയത്. ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മയും സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജനുമാണ്. ഇതിൽ പി സുശീല ആലപിച്ച ഗാനം

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. പി എ വാര്യരുടെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ചവിട്ടിക്കുഴിച്ച മണ്ണ് എന്ന നാടകമാണ് ബാസന്തി ചിത്രങ്ങളുടെ ബാനറിൽ എം കേശവൻ നിർമ്മിച്ച അമ്മു എന്ന ചിത്രം. യൂസഫ് അലി കേച്ചേരിയുടെ രചനയിൽ എം എസ് ബാബുരാജ് സംഗീതം നൽകിയ മനോഹരമായ ഒരു ഗാനമുണ്ട് ഈ ചിത്രത്തിൽ. പി സുശീലയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

വരികളുടെ മനോഹാരിത നോക്കി പാട്ടിനെ സ്നേഹിച്ച ഒരു മലയാളി ജനതയുണ്ടായിരുന്നു. അർത്ഥവത്തായ വരികൾക്കാണ് പാട്ടിന്റെ ഭംഗി കൂട്ടാൻ സാധിക്കുക. യൂസഫ് അലി കേച്ചേരി എന്ന രചയിതാവിന്റെ സാഹിത്യ വൈദഗ്ധ്യം വിളിച്ചുകാട്ടുന്ന ഒരു ഗാനം. MS ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. മനോഹരമായ ഈ ഗാനമുള്ളത് അമ്മു എന്ന ചിത്രത്തിലാണ്. KP ഉദയഭാനുവും S ജാനകിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

നോവൽ ചിത്രങ്ങൾ കൂടുതൽ നിർമ്മിക്കപ്പെട്ട കാലഘട്ടമാണ് 1960കൾ. മിക്ക നോവലുകളുടെയും രചയിതാക്കൾ തന്നെയായിരിക്കും ചിത്രത്തിന്റെയും തിരക്കഥ എഴുതിയിരിക്കുന്നത്. അങ്ങനെ 1964 കണ്ണീർ പന്തൽ എന്ന മൊയ്തു പടിയത്തിന്റെ നോവലിനെ ആധാരമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമാണ് കുട്ടിക്കുപ്പായം. ചിത്രത്തിൽ എല്ലാർ ഈശ്വരിയും സംഘവും ആലപിച്ച ഗാനം, കുഞ്ഞു കരയുമ്പോൾ അമ്മയും തോഴിമാരും ചേർന്ന് പാടുന്ന പാട്ടാണ്. പക്ഷേ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയുള്ള ഈ ഗാനം മലയാളി ഗാനാസ്വാദകർക്കിടയിൽ സൃഷ്ടിച്ച ഓളം ഒന്ന് വേറെ തന്നെയാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഇന്നും മലയാളി പ്രേക്ഷകർ മാപ്പിളപ്പാട്ടിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഗാനങ്ങളിലൊന്നാണ് ഇത്.

0: ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഒരുപിടി മധുര ഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്ത ആഴ്ച. കല്ലോലിനി.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രുതി എം നായർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ദിന തങ്ങളുടെ വിരോധം ദിന തങ്ങളുടെ വിരോധം.

തങ്ങളുടെ യുദ്ധ തരകൃതി തകർത്തി തങ്ങളുടെ യുദ്ധ തരകൃതി തകർത്തി തങ്ങളുടെ യുദ്ധ തരകൃതി തകട്ടത്തി.

0: തകജനു തകതിമി
1: പതനിതനിതമോക്ക പ്രിയ രാഗമോ പദപ പദപ പദപ നിഗമപദനിത തനിത തനിത ഗമപദനിത നിന്നിത നിന്നിത നിമപദനിത
0: തരകടതിം തരകടതിം തരകടതിം തകതിമി തരകടതിം തരകടതിം തരകടതിം തകതിമി തരകടതിം തരകടതിം തരകടതിം തകതിമി
1: നിദരിത നിദരിത നിദരിത നിദ

ടിക്ടോക്ക്. തിമ്മെ തക്ക ജണ്ണു തക്ക തിമ്മെ തക്ക തരിങ്കടക്ക തരിങ്കടക്ക തരിങ്കടക്ക തരിങ്കടക്ക തരിങ്കടക്ക തരിങ്കടക്ക.

കളിക്കണ കടലിൻ കുട്ടികള കരമൊത്തുകണ ഒരു കൊച്ചുകിട തനുതിച്ചു വരുന്നത് കണ്ട് മല കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ച് മുഴക്കും നേരം സാഗര വന്ന കണക്കു മണപ്പുറം ആകത്തിന് കിടത്തെ ിടി നാട്ടിളി മുക്കിളി പുട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിട

കൊട്ടിലും ആടമ്പാനത്തോണികൾ ഒഴുകി തുള്ളിയുറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ തുറകളിരുന്നൊരു തുടികുളി മേളത്തായം വകയുടെ ചെമ്പടമുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേളത്തായം വകയുടെ ചെമ്പടമുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കലാപ്രബോധിനി.
2: റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് മൈക്കിൾ ജോ ഫ്രാൻസിസ്. ഞാൻ തോപ്പുംപടി സ്വദേശിയാണ്. ഞാൻ ബേസിക്കലി ഒരു ഡ്രമ്മറാണ്. അതോടൊപ്പം ഞാൻ 17 ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യും. ഞാനിപ്പോൾ സേക്രഡ് ഹാർട്ട് കോളേജിൽ

പി ജി ചെയ്യുന്നു, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ ടേബിളിലും ചെയറിലും പ്ലേറ്റ്സിലും ഇങ്ങനെ ഡ്രമ്മയായിരുന്നു. അപ്പം എൻ്റെ പാരൻസും പപ്പ അമ്മ രണ്ടുപേരും എപ്പോഴും നോട്ടീസ് ചെയ്യും. അമ്മക്ക് എപ്പോഴും ഡിസ്റ്റർബൻസ് ആയിരുന്നു, എന്നാലും പപ്പ എപ്പോഴും നോട്ടീസ് ചെയ്യും. പപ്പ ശ്രദ്ധിച്ച് ലാസ്റ്റ് അഫ്സൽ എന്ന് പറഞ്ഞ പ്ലേ ബാക്ക് സിംഗറിൻ്റെ ചേട്ടനായ ഷക്കീർ എന്ന സാറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. സാറ് വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 7 വയസ്സായിരുന്നു. അപ്പോൾ സാറ് വന്നിട്ട് ആദ്യം എന്നെ കണ്ടപ്പോൾ കുഞ്ഞായതുകൊണ്ട് പഠിപ്പിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തീരെ കുഞ്ഞല്ലേ. അപ്പോൾ സാറ് പിന്നെ പപ്പ പറഞ്ഞു നമുക്ക് നോക്കാം, സാറിന് നോക്ക്, അവന് കഴിവുണ്ടോ എന്ന് നോക്ക്, അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് എന്തെങ്കിലും പ്ലേ ചെയ്യുമെന്ന് സാറ് ചോദിച്ച്. അപ്പോൾ അവിടെ ഒരു നാടോടികളുടെ ഒരു ചെണ്ട ഉണ്ടായിരുന്നു, സാറപ്പോൾ അത് പ്ലേ ചെയ്തോ എന്ന് പറഞ്ഞ്. അങ്ങനെ അത് പ്ലേ ചെയ്തപ്പോൾ സാറിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. സാർ എന്നിട്ട് പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് ഇവനെ പഠിപ്പിക്കാം, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, നാളെ തന്നെ ഡ്രംസ് വാങ്ങിച്ചു എന്ന് സാറ് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പപ്പ ജിംബാവോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലെ ഡ്രംസ് വാങ്ങിച്ചു. ആ ഡ്രംസ് വീട്ടിൽ കൊണ്ടുവന്നു, സാറ് ക്ലാസ് തുടങ്ങി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡ്രംസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു, അങ്ങനെ പോയി. പിന്നെ കുറേ കാലത്തിന് ശേഷം സാർ യേശുദാസിൻ്റെ കൂടെ പെർക്കഷനിസ്റ്റ് ആയിരുന്നു. സാർ അങ്ങനെ തിരക്കായതുകൊണ്ടും ദുബായിൽ പോകാനും കുറേ ഷോസ് ഉള്ളതുകൊണ്ടും സാറിന് പഠിപ്പിക്കാൻ പറ്റില്ല, തിരക്കാണെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് അപ്രോച്ച് ചെയ്തു. കലാബോ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്രോച്ച് ചെയ്തു. അവിടെ പോയിട്ട് ഡ്രംസ് ഒരു 2 കൊല്ലം ഇങ്ങനെ അവിടെ അഭ്യസിച്ചു, പഠിച്ചു. പിന്നെ അവിടെ നിന്ന് മാറി പിന്നെ കുറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി, CAC, പിന്നെ അങ്ങനെ കുറെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി, മാത്യു ജാം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെയൊക്കെ പോയി പഠിച്ചു. പിന്നെ സ്ലോലി വേറൊരു സാർ എൽഡ്രോ എന്ന് പറഞ്ഞ സാറിനെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പഠിച്ച് വന്നപ്പോൾ എനിക്കൊരു കേബിൾ ചാനലിൽ പെർഫോം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അന്ന് എനിക്കൊരു 80 പീസ് ഡ്രംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചാനൽ വിളിച്ചു, അവിടെ കേബിൾ ടച്ച് ചാനലിൽ അവിടെ പ്ലേ ചെയ്തു. അപ്പോൾ അവിടെ അർജുനൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു, മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു, വൺ ഓഫ് ദ ഗ്രേറ്റ് ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സ്. അപ്പോൾ സാറ് വന്നു, സാറ് എൻ്റെ പെർഫോമൻസ് കണ്ടു, സാറിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. സാറ് പറഞ്ഞു പഠിത്തവും ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം. അതൊരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിരുന്നു. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്ലേ ചെയ്യാൻ പോണത് ഒരു ഡ്രംസോളോ ആണ്, ഞാൻ തന്നെ കമ്പോസ് ചെയ്തത്.

എന്റെ ഫസ്റ്റ് ഔട്ട്ഡോർ പെർഫോമൻസ് ഒരു ഓഫണേജിലായിരുന്നു, സ്നേഹഭവൻ എന്ന് പറഞ്ഞൊരു ഓഫണേജിലായിരുന്നു. അവിടുത്തെ പിള്ളേര് ഈ KCV എന്ന കേബിൾ ചാനൽ വന്നപ്പോ അവിടെ ഒന്ന് വരുമോ, ഒന്ന് കുട്ടികളുടെ അടുത്ത് പെർഫോം ചെയ്യോ, കാണിച്ചുതരുമോ എന്ന് പറഞ്ഞപ്പോ ഓക്കെ പോയി. പിള്ളേരുടെ കൂടെ ഒന്ന് വായിച്ചു, അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അവരെല്ലാരും ഭയങ്കര ഹഗ് ചെയ്തു. അപ്പൊ അത് നല്ലൊരു മെമ്മറി ആയിരുന്നു ലൈഫില്. പിന്നെ അങ്ങനെ കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ചാനലിന്റെ ലോഞ്ചിങ് നടന്നത് ലേം റീഡിലിന് വെച്ചായിരുന്നു. അപ്പൊ അവിടെ എനിക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നു ഗസ്റ്റുകൾ വരുമ്പോ ആദ്യം ഒരു ഡ്രം ഷോ പെർഫോം ചെയ്യാൻ. അപ്പൊ അന്നത്തെ ചീഫ് ഗസ്റ്റ് മമ്മൂട്ടി ആയിരുന്നു. അപ്പൊ അന്ന് ഈ ലോഞ്ചില് ഡ്രംസോളം പെർഫോം ചെയ്തു, അതായിരുന്നു എന്റെ ഫസ്റ്റ് ഷോ. പിന്നെ അതിനുശേഷം ഒരു രണ്ടു മൂന്ന് ദിവസം ശേഷം പിന്നെയും വേറൊരു കോൾ വന്നു, ചെന്നൈയിലും മഴവിൽ മനോരമയുടെ ലോഞ്ച് ഉണ്ട്, അപ്പൊ മൈക്കിളിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് കേരള വിട്ട് പോണത്, ചെന്നൈയിലായിരുന്നു പ്രോഗ്രാം. ചെന്നൈ പോയി അവിടുത്തെ ഇതും പെർഫോം ചെയ്തു. പിന്നെ കുറെ കാലത്തിന് ശേഷം, ഒരു കൊല്ലത്തിന് ശേഷം, ഞാൻ ഫിഫ്ത്തിൽ പഠിക്കുമ്പോ എനിക്ക് മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമ ഉണ്ടായി ഫേസ് ടു ഫേസ്. ആ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിൽ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടി.

അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ മമ്മൂക്ക, റോമ, അങ്ങനെ കുറെ ആക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം മമ്മൂട്ടി സാറായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്തുകൊണ്ട് സാറിന്റെ അടുത്ത് പരിചയപ്പെട്ടപ്പോൾ സാറ് പറഞ്ഞു ഇവൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എനിക്ക് ഇവൻ അറിയാം, ഞാൻ ഇവന്റെ പ്രോഗ്രാംസ് എല്ലാം കണ്ടിട്ടുണ്ട്. അതെനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഞാൻ പെർഫോം ചെയ്യാൻ പോണത് ഡ്രംസില ഒരു വേറൊരു കമ്പോസിഷനാണ്, നമുക്കത് കേൾക്കാം.

പിന്നെ അങ്ങനെ ഡ്രംസ് പഠിച്ചു, പല സ്ഥലങ്ങളിൽ പോയി. പിന്നെ വൺ ഓഫ് ദി ഗ്രേറ്റ് ഡ്രമ്മേഴ്സ് ജോബോയ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. വേൾഡ് വൈഡിലി മോഡേൺ ഡ്രമ്മിംഗിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രമ്മേഴ്സ് കേരളത്തിലെ ഈ സാറാണ് ജോബോയ് മാസ്റ്റർ. അപ്പൊ ആ സാറാണ് കേരളത്തിൽ ഡ്രംസ് ബേസിക്കലി മോഡേൺ ആയിട്ട് കൊണ്ടുവന്നത്. ആ സാറിന്റെ അടുത്ത് ട്രിവാൻഡ്രം വരെ പോയി ഒരു റൂമിന്റെ ഉള്ളിൽ ഒരു 24 hours ക്ലാസ് ആയിട്ട് ആ റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് കുറെ ജോണേഴ്സ് ലൈക്ക് ലാറ്റിൻ, സാംബ, ബോസ്നോവ അങ്ങനത്തെ കുറെ ജോണർ ഡ്രമ്മിങ് പഠിച്ചു. അങ്ങനെ പഠിച്ച് ഡ്രമ്മിങ്ങിൽ അത്യാവശ്യം ഒരു ടെക്നിക്കൽ സൈഡ് നോളജ് വന്നു. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി സാറിന്റെ കീഴെ കുറെ കാലം നിന്ന് സാറായിട്ടൊരു കമ്പനി ആയി. അതിന്റെ കൂടെ തന്നെ ഓരോ സ്റ്റേജ് ഷോസ് പോയി പോയി പോയി ഇങ്ങനെ പോയി. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, 10th വരെ ഞാൻ ഗ്രിഗോറിയം പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. ഗ്രിഗോറിയം പബ്ലിക് സ്കൂൾ എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ഒരു ഫാമിലി പ്ലേസ് ആയിരുന്നു. കാരണം 12 years ഞാൻ അവിടെയാണ് പഠിച്ചത്. അവിടെ ഒരു മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഞാൻ 10th പഠിക്കുമ്പോ അവിടുത്തെ ഒരു ആനുവൽ ഡേ സൺഡേ നടത്താൻ വെച്ചിരുന്ന ആനുവൽ ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് സാറ്റർഡേ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ആനുവൽ ഡേ സാറ്റർഡേയിലോട്ട് എന്തൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ടും സ്കൂളിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നുകൊണ്ടും ഞാൻ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വേണ്ടി ആ സ്കൂള് ആനുവൽ ഡേ വെള്ളിയാഴ്ചത്തിലോട്ട് മാറ്റിവെച്ചു. അപ്പം എനിക്ക് മനസ്സിലായി എത്രമാത്രം ആ സ്കൂൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗ്രോത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 10th കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അവിടെ ഉള്ള ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം ഭയങ്കര ക്വാളിറ്റി ഉള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. കുറെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. ഇത് ശരിക്കും എന്റെ കരിയർ ഗ്രോത്ത് ശരിക്കും മാറിയത് അപ്പോഴാണ്. കാരണം നമ്മുടെ സറൗണ്ടിങ്സ് അത്യാവശ്യം ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബേസിക്കലി നമ്മളും മാറും. അപ്പൊ ഇവരുടെ കൂടെ എന്റെ ബാൻഡ്മേറ്റ്സ് എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ശരിക്കും എന്റെ കഴിവും മാറി. ഞാൻ ശരിക്കും ടെക്നിക്കലി ഗ്രോത്തായി. ഞാൻ ഒരുപാട് സോങ്സും ഒരുപാട് ഡ്രീം തിയേറ്റർ എന്നുള്ള ബാൻഡിലെ സോങ്സ് ഒക്കെ റെഫർ ചെയ്തു, അങ്ങനെ വായിച്ചു. അങ്ങനെ ഒരുപാട് പ്ലേയിങ് മാറിയിട്ടുണ്ട്. പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവം ഉണ്ടായിരുന്നു. സ്കൂൾ കലോത്സവം എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഡ്രംസിന്റെ. അപ്പം ഞാൻ ആദ്യമായിട്ട് പോയി, എനിക്ക് സബ് ഡിസ്ട്രിക്ട് ലെവലിൽ സെലക്ഷൻ കിട്ടി. പിന്നെ ഡിസ്ട്രിക്റ്റിലോട്ട് കയറണ ടൈമിൽ അതിൻ്റെ സെലക്ഷനിൽ എന്റെ ഡ്രം സോളോ വായിച്ചു. എനിക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, അവിടെ വെച്ച് ആ ഓഡിയൻസ് കണ്ട് എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം വേറൊരു ഡ്രമ്മറും വായിച്ചു, പക്ഷേ റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് സെക്കൻഡ് ആയിപ്പോയി, സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ അന്ന് ആദ്യത്തെ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ലൈഫിലെ ഭയങ്കര വിഷമമായി. കാരണം കിട്ടേണ്ടതായിട്ട് എനിക്ക് തോന്നി, എൻ്റെ ഫാദറിനും തോന്നി, പക്ഷേ ഞങ്ങൾക്ക് രണ്ടിടത്തും ഭയങ്കര വിഷമമായി. അതിനുശേഷം ഭയങ്കര ഡിപ്രസ്ഡ് ആയി. സ്കൂളുകാരെ ഒരുപാട് കൗൺസിൽ ചെയ്ത്, കാരണം ലൈഫിലെ ആദ്യത്തെ കോമ്പറ്റീഷനും ഒരുപാട് ഫസ്റ്റ് ആയിട്ടുള്ളൊരു വിഷമം ഓർന്നത്. പിന്നെ അതിൻ്റെ വാശി ചേർക്കാനായിട്ട് പ്ലസ് ടുവിൽ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് റെഡിയായി. അങ്ങനെ സബ് ഡിസ്ട്രിക്ട് കഴിഞ്ഞു. ഡിസ്ട്രിക്ട് ആയപ്പോൾ ഇതേ കോമ്പറ്റീറ്റർ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ പോയി. സ്റ്റേറ്റ് ലെവൽ ഓൾ കേരള സ്കൂൾ ലെവൽ ഫസ്റ്റ് കിട്ടി ഡ്രംസിൽ. അത് വന്നപ്പോൾ കുറച്ചുകൂടി കരിയർ ഒരുപാട് മാറി, കുറെ പേര് അറിഞ്ഞു തുടങ്ങി. പിന്നെ അടുത്തത് വായിക്കാൻ പോണത് ഹാർമോണിയം എന്നൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിലെ 80s സോങ്ങായ നീ മധുപകരു എന്ന സോങ്ങാണ് വായിക്കാൻ പോകുന്നത്.

എന്റെ പ്ലസ് ടു ശേഷം ഞാൻ ഡിഗ്രി സേക്രഡ് ഹാർട്ട് കോളേജിലോട്ട് ജോയിൻ ചെയ്തു. സേക്രഡ് ഹാർട്ട് കോളേജ് ഒരു പിന്നെയും ആർട്ടിസ്റ്റുകളുടെ ലെവലും അവരുടെ ടാലന്റും ഭയങ്കര രീതിയിൽ കയറി കയറി വരണമായിരുന്നു. അപ്പൊ അതിലൂടെ എന്റെ കരിയർ ഒരുപാട് മാറുന്നുണ്ട്, എന്റെ ടെക്നിക്കൽ സൈഡും മാറുന്നുണ്ട്. എസ് എച്ച് കയറിയപ്പോ എനിക്ക് ഒരുപാട് അവിടെ ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ബേസിക്കലി കലോത്സവമാണ് മറക്കാൻ പറ്റാത്ത. അവിടെ ഫസ്റ്റ് ഇയർ കോവിഡ് ആയതുകൊണ്ടും സെക്കൻഡ് ഇയർ ആയിരുന്നു ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടായത്. സെക്കൻഡ് ഇയർ കോളേജിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം വന്നു. അന്ന് കലോത്സവത്തിൽ കയറി എം ജി യൂണിവേഴ്സിറ്റി സെലക്ഷനായി അവിടെ കയറിയപ്പോൾ തന്നെ അതേ ഉണ്ടായ കോമ്പറ്റീറ്റർ പിന്നെയും ഇതിലുണ്ടായി. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷനും കഴിഞ്ഞു, അതിലും കിട്ടി സെലക്ഷനായി എം ജി യൂണിവേഴ്സിറ്റി. പിന്നെയും ഓൾ കേരള ഫസ്റ്റ് അടിച്ചു. പിന്നെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈവൻറ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്നൊരു അസോസിയേഷൻ ഉണ്ട്. ഈ ഇമാക് എന്ന് പറഞ്ഞ സൈലന്റ് ഹീറോസ് അവാർഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായി. ആ ഫംഗ്ഷനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമർ എന്നൊരു അവാർഡ് എനിക്കത് കിട്ടി. ഇവൻ ഓൾ കേരള ഇവൻറ് മാനേജ്മെന്റ് അസോസിയേഷൻ, അതൊരു മറക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. പിന്നെ അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പി ജി സേക്രഡ് ഹാർട്ട് കോളേജിൽ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ചെയ്യുന്നു. അവിടെ വെച്ചും എനിക്ക് ഈ യൂണിവേഴ്സിറ്റി കലോത്സവം വിന്നർ ആയിരുന്നു. അതിനും പ്രൈസ് കിട്ടി. അതുമാത്രമല്ല, ഈ വർഷത്തെ സൈലന്റ് ഹീറോസ് അവാർഡും വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമർ എന്ന അവാർഡും ഈ പ്രാവശ്യവും കിട്ടി. പിന്നെ ഒരുപാട് സ്കൂൾ വേദികളിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്, ഇനോഗ്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ്. അതുമാത്രമല്ല, പിന്നെ ഉള്ള എൻ്റെ ഗ്രോത്ത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡിഗ്രിക്ക് ശേഷം ഓരോരോ ടൈപ്പ് റീലുകളും എൻ്റെ കരിയറിൻ്റെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഓരോ റീലുകൾ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇന്നേ വരെ ഒരു റീല് പോലും എനിക്ക് ആഗ്രഹിച്ച ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ കൈവിട്ടില്ല, ഞാൻ പിന്നെയും ചെയ്ത് അങ്ങനെ 5 വർഷമായിട്ട് ഞാൻ തുടർച്ചയായി ഓരോരോ റീലുകൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 149th റീലായപ്പോഴാണ് ഒരു റീല് ഞാൻ ഇട്ടു. അത് 4 മില്യൺ വ്യൂസ് വന്നു. അത് വന്നപ്പോൾ ഒരുപാട് ന്യൂസ് ചാനൽസും മാതൃഭൂമി, മനോരമ ഇവരെല്ലാവരും അപ്രോച്ച് ചെയ്തിരുന്നു. അതെന്നെ ശരിക്കും ഭയങ്കര സന്തോഷമായി. കാരണം 5 വർഷത്തെ എഫേർട്ടിൻ്റെ ഒരു എഫേർട്ട് വന്നു അതിൻ്റെ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ആ 143 റീലുകളിൽ ആ 148 റീലുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ പഠിക്കാനും കരിയർ എല്ലാം മനസ്സിലാക്കാനും എങ്ങനെയാണ് ഇത് പോവാനും. അപ്പോൾ ഇതിങ്ങനെ ഹിറ്റായപ്പോൾ വളരെയധികം സന്തോഷം. അങ്ങനെ ഇപ്പതേ ഇതാ റേഡിയോ കൊച്ചി 90 FM എന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇപ്പിരിക്കുന്നു. അടുത്തത് ഞാൻ വായിക്കാൻ പോകുന്ന ഇൻസ്ട്രുമെൻ്റ് അക്കോഡിയൻ ആണ്. അക്കോഡിയൻ ആക്ച്വലി ഒരു സ്പാനിഷ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്ക് അതുകൊണ്ട് ഒരു സ്പാനിഷ് ഒരു കോമ്പോസിഷൻ കേൾക്കാം.

ഡ്രംസ് പഠിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിലെ എനിക്ക് ആദ്യം അതിന്റെ കൂടെ തന്നെ ഗിറ്റാർ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ജെർസൺ ആന്റണി എന്നൊരു സാറുണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ഓഫ് കേരളയാണ്. യേശുദാസ് സാറിന്റെ ഒപ്പം പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന്റെ കൂടെ സാറ് എന്നെ ഗിറ്റാർ അഭ്യസിപ്പിച്ചു. അങ്ങനെ ഗിറ്റാർ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ പഠിക്കണം, കീബോർഡ് മനസ്സിലാക്കണം, അങ്ങനെ ഓരോരോ ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പൊ അത് എല്ലാം കൂടി ഒരു 17 ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. ബേസിക്കലി മോസ്റ്റ്ലി പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്, ലൈക് ഡ്രംസ്, ചെണ്ട,

ചക്ക, തവിൽ, മൃദംഗം, ഖഡം, കോങ്കോഡ്രം, ജംബെ, തുമ്പ, ഇതെല്ലാം വായിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കീബോർഡ് ഇൻസ്ട്രുമെൻസ് ആയ മെലോഡിക്ക, അക്കോഡിയൻ, വിയൽ ടോൺ, അതിൻ്റെ ഒപ്പം തന്നെ ഗിറ്റാർ വായിക്കും. പിന്നെ ഹാർമോണിയം, റിതം പാഡ്, കഹൂൺ, ഇതെല്ലാം മോസ്റ്റ്ലി ഓൾ പെർക്കഷൻ ഇൻസ്ട്രുമെൻസും മെലഡിയസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും എല്ലാം പ്ലേ ചെയ്യും. പിന്നെ അതുമാത്രമല്ല, എനിക്ക് ഇപ്പം രണ്ട് ബാൻഡുണ്ട്. വക്ര എന്ന് പറഞ്ഞ ബാൻഡാണ്, അത് എൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും ഉള്ളത്. നമുക്കൊരു കീബോർഡിസ്റ്റ് ഉണ്ട്, ബേസ് ഗിറ്റാറിസ്റ്റ് ഉണ്ട്, ലീഡ് ഗിറ്റാറിസ്റ്റ് ഉണ്ട്, പിന്നെ സിംഗർ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഡെയിലി എല്ലാ ദിവസവും വീട്ടിലിരിക്കും, പ്രാക്ടീസ് ചെയ്യും. ഞങ്ങളുടെ ഫ്രണ്ട്ലി ബേസ് ബാൻഡാണ്. പിന്നെ ഉള്ളതാണ് ആഫ്റ്റർ സിക്സ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട് ഞങ്ങൾക്ക്. ഈ ആഫ്റ്റർ സിക്സ് എല്ലാവരും അത്യാവശ്യം ഭയങ്കര പ്രോ ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, സീനിയേഴ്സാണ്. ആ ബാൻഡിലും വർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോണത് തവിൽ എന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. തവിലൊരു കർണാട്ടിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് കേരളയിലും തമിഴ്നാട്ടിലാണ് അതിൻ്റെ ഒറിജിൻ.

എനിക്ക് കുന്നിലെ എനിക്ക് ചാർട്ടർ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂൾ തുടങ്ങാൻ പോയപ്പോൾ അതിന്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ ഇങ്ങനെ ഡ്രംസ് ഒരു ബാൻഡിലൂടെ പ്ലേ ചെയ്യണം ഇതുണ്ടായിരുന്നു. അപ്പൊ ആ ബാൻഡ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ജെറി അമ്മൽദേവ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറായിരുന്നു. എനിക്ക് അന്ന് സാറിനെ പറ്റി അറിയില്ലായിരുന്നു, പിന്നെ ഒരുപാട് സോങ്സ് റെഫർ ചെയ്തപ്പോ മനസ്സിലായത് ജെറി അമ്മൽദേവ് വൺ ഓഫ് ദ മലയാളം 80s ടൈമിൽ മോഹൻലാലിന്റെ ഫസ്റ്റ് മൂവിയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെല്ലാം മ്യൂസിക് ഡയറക്ടർ ചെയ്ത ജെറി അമ്മൽദേവ് സാറായിരുന്നു. അന്ന് ചാർട്ടർ സ്കൂൾ എന്ന പറഞ്ഞ സ്കൂളിൽ സാറ് ലീഡ് ചെയ്തു, സാറിന്റെ കൂടെ തന്നെ ഡ്രംസ് വായിച്ചു, അതങ്ങനെ പോയി. പിന്നെ കുറെ കാലത്തിന് ശേഷം സാറ് ഒരു ബാൻഡ് ഉണ്ട്, സാറിന് സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമ്മൽദേവ് എന്ന് പറഞ്ഞ മ്യൂസിക് ബാൻഡ് ഉണ്ട്. കൺസിസ്റ്റ് ഓഫ് മെനി സിംഗേഴ്സ് ഉണ്ട്, ലൈക്ക് ഒരു സിംഫണി പോലത്തെ ഒരു ഇതാണ്. അപ്പൊ അല്ലെങ്കിൽ സാറിന്റെ സോങ്സ് മാത്രമേ അതിൽ പ്ലേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ സാറിന്റെ കോൾ പപ്പക്ക് വന്നു, ഡ്രമ്മറിന് ആവശ്യമുണ്ട്. അത് ഭയങ്കര ഒരു മൂമെന്റ് ആയിരുന്നു ലൈഫില്. പിന്നെ സാറിന്റെ കൂടെ കുറെ കാലം വർക്ക് ചെയ്തു, സാറിന്റെ കൂടെ കുറെ ഷോസും ചെയ്യാൻ പറ്റി. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഡ്രംസിൽ സാറിന്റെ സോങ്സ് ലൈവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ലൈക്ക് മെനി ഷോസ് ലൈക്ക് ഇവിടെ എറണാകുളത്ത് ദർബാർ ഹാളിലും TDM ഹാളിലും അങ്ങനത്തെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലത്ത് പ്ലേ ചെയ്യാൻ പറ്റി. അത് മറക്കാൻ പറ്റാത്തൊരു മൂമെന്റ് ആയിരുന്നു. സാറായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള എന്റെ പാരന്റ്സിന്റെ സപ്പോർട്ടാണ്. എന്റെ കുഞ്ഞിലെ തൊട്ട് ബേസിക്കലി എന്റെ പപ്പ അമ്മ ഇവർ രണ്ടുപേരും എന്റെ പുറകെ തന്നെ എപ്പോഴും സപ്പോർട്ട്, എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കലും എല്ലാം ഭയങ്കര കുഞ്ഞിലെ തന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആ സ്ട്രിക്റ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഇപ്പൊ ഇരുന്ന് പ്രാക്ടീസ് തന്നെ ചെയ്യണതും. ബേസിക്കലി ഞാനിവിടെ നിൽക്കാൻ കാരണം തന്നെ എന്റെ പപ്പയമ്മയും തന്നെയാണ്. പപ്പ ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടൊക്കെയാണ് എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വാങ്ങിച്ചത്. ഈ ഇൻസ്ട്രുമെന്റ്സിന് കൂടുമ്പോൾ എല്ലാം തന്നെ ഒരു 1,00,000 ചെലവെല്ലാം ആയിട്ടുണ്ടാവും. സോ ബേസിക്കലി എല്ലാ സപ്പോർട്ടും ലൈക്ക് എന്റെ ഉയർച്ചയിലും എന്റെ താഴ്ചയിലും എല്ലാത്തിലും എന്റെ പാരന്റ്സ് ഉണ്ടായിരുന്നു. അവര് കാരണം മാത്രമാണ് ഞാനിപ്പോ ഈ നിലയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോണത്. പിന്നെ അടുത്തത് പ്ലേ ചെയ്യാൻ പോണത് അക്കോർഡിയനിൽ ഒരു ചൈനീസ് ഫോക്ക് സോങ് ആണ്. സോ നമുക്കത് കേൾക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ എന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്നെ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും വളരെയധികം നന്ദി പറയുന്നു.
1: കലാപ്രബോധിനി.

പരിസരമറിയാതോരു ചാപല്യം പലകുറി തുടരുമിതതി സരസം ആരിങ്ക പ്രണയികളുടെ ചരിതം ഓരങ്കിൽ മനസ്സിനു ലഹരിമയം സർവാംഗം മദരസലയ സുഖതം ആനന്ദം ആത്മനിർവൃതിയടഞ്ഞിടുന്നൊരതി ധന്യമായ നിമിഷങ്ങളെ വരിക ഹംസതൂലികമെടഞ്ഞ ശയ്യകളിൽ ഒരു പിടി മധുരവും അനിതര ലഹരി.

0: കുളം കുളിരുമായി വരവേൽക്കുമോ, എന്റെ കിളിക്കൂട്ടിനി തിരീരമേകുമോ. പ്രണയ വസന്തം
1: തനിരണിയുമ്പോ
0: പ്രിയസഖി എന്തേ മൗനം,
1: തിരകളിലേതോ
0: പുതിയ വികാരം അലിയുകയാണ് വിശാലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: Oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.